ഒരിക്കൽ ഒരു കർഷകന് തന്റെ അമൂല്യമായ വാച്ച് ഒരു വൈക്കോൽപ്പുറയിൽ വെച്ച് നഷ്ടപ്പെട്ടു. മറ്റുള്ളവരെല്ലാം ചേർന്ന് വൈക്കോൽ കൂനകൾ മറിച്ചിട്ടും വലിയ ബഹളമുണ്ടാക്കി മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും അത് കണ്ടെത്താനായില്ല. നിരാശരായ അവർ തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോഴാണ് ആ വഴി വന്ന ഒരു കൊച്ചുകുട്ടി താൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. അവൻ ആ വൈക്കോൽപ്പുറയ്ക്കുള്ളിൽ കയറി കുറച്ചുനേരം തികച്ചും നിശബ്ദനായി ഇരുന്ന ശേഷം വളരെ വേഗം തന്നെ ആ നഷ്ടപ്പെട്ട വാച്ചുമായി പുറത്തു വന്നു. അതെങ്ങനെ സാധിച്ചു എന്ന് അത്ഭുതത്തോടെ ചോദിച്ചവരോട് കുട്ടി പറഞ്ഞു, ഞാനവിടെ നിശബ്ദമായി ഇരുന്നപ്പോൾ ആ വാച്ച് ടിക് ടിക് എന്ന് ശബ്ദമുണ്ടാകുന്നത് വ്യക്തമായി കേൾക്കാനും ആ ശബ്ദം വന്ന ദിശയിൽ തിരഞ്ഞ് അതിനെ കണ്ടെത്താനും എനിക്ക് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പരിഭ്രാന്തരാകാതെ മനസ്സിനെ ശാന്തമാക്കി നിർത്തിയാൽ ഏത് സങ്കീർണമായ പ്രതിസന്ധിക്കും വളരെ എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 4, കൊല്ലവർഷം 1201, മിഥുനം 20, ശനിയാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ഹേ ഹലോ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ കിടിലും പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. അപ്പം രാവിലെ തന്നെ എല്ലാവരും ഓരോ മട്ടി പിടിച്ചൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുള്ളൊരു കാലാവസ്ഥയാണല്ലേ. അപ്പം ആ മടിയൊക്കെ മാറ്റി പിടിച്ചിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് എല്ലാവർക്കും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസം, യെസ്, ജൂലൈ മാസത്തിൻ്റെ പ്രത്യേകത പറയാനാണെങ്കിൽ ഈ ഒരു മാസം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നിറഞ്ഞൊരു മാസമാണല്ലേ. ഈ ഒരു പേരിന് പിന്നിലെ ചരിത്രം, അതായത് ജൂലൈ എന്ന മാസത്തിൻ്റെ പേരിന് പിന്നിലെ ചരിത്രത്തിലോട്ട് പോകാനാണെങ്കിൽ പോലും ജൂലിയസ് സീസർ ഒരു മെയിൻ റീസണാണ് കേട്ടോ. റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് സീസറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു മാസത്തിന് ജൂലൈ എന്ന് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ ജനന മാസമായിരുന്നു ഇത്. അതുപോലെ തന്നെ കാലാവസ്ഥാപരമായിട്ടും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു മാസമാണ് ജൂലൈ. കേരളത്തിലാണെങ്കിൽ ഈ സമയം ശക്തമായി ഇടവപ്പാതി കാലവർഷം തുടരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ലോകമെമ്പാടും എടുക്കാനാണെങ്കിലോ ഉത്തരാർദ്ധ കോളത്തിൽ ഇത് കടുത്ത വേനൽക്കാലവുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മാസം തന്നെയാണ് ജൂലൈ. അതായത് ഡോക്ടേഴ്സ് ഡേ, അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം, ലോക ജനസംഖ്യാ ദിനം, അങ്ങനെ ഏറെ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ എൽപിജി കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ രണ്ടിനെതിരെ 3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളിന് പരാജയപ്പെടുത്തി ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7th ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.in സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 ട്രില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பாப்பம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: മോർണിംഗ് മോജോ.
5: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 41 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് തെരുവുനായയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തെരുവുനായകളെ നിരീക്ഷിക്കാൻ AI. യെസ്, നായ്ക്കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ ശിക്ഷ, ദത്തെടുക്കുവാൻ സൗകര്യം, ദയാമരണത്തിന് വിശദമായ പ്രോട്ടോകോൾ തുടങ്ങി തെരുവുനായ നിയന്ത്രണത്തിന് സംസ്ഥാനത്ത് കർമ്മ പദ്ധതി വരികയാണ് കേട്ടോ. അതുപോലെ തന്നെ വളർത്തുനായ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ കനത്ത പിഴയും ശിക്ഷയും നൽകുമെന്ന് സർക്കാർ നീക്കം. വളർത്തുനായകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പ്രജനന നിയന്ത്രണ നടപടികളും കൈക്കൊള്ളും. അക്രമകാരികളായ നായകളെ കണ്ടെത്തുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ സൗകര്യങ്ങൾ ഉപകാരപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു നായയുടെ ചിത്രമെടുത്ത് AI ആപ്ലിക്കേഷനിലേക്ക് പരിശോധന വഴി ഈ നായ അക്രമകാരിയാണോ എന്നറിയുവാനുള്ള വഴി പൈലറ്റ് അടിസ്ഥാനത്തിൽ പരീക്ഷിച്ച് വിജയകരമായെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാടിനോട് ചേർന്നതും ജനസാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള ഇടങ്ങളിൽ തെരുവുനായകൾക്ക് ഷെൽട്ടറുകൾ സർക്കാർ സൗകര്യ സഹകരണത്തോടെ സ്ഥാപിക്കുകയും ചെയ്യും. ഡേഞ്ചറസ് ആയിട്ടുള്ള നായ്ക്കളെ ദയാമരണത്തിനാകുമെന്നും സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് പ്രോട്ടോകോൾ തയ്യാറാക്കി പഞ്ചായത്തുകൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം വളരെ യൂസ്ഫുൾ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ എല്ലാവരും കാണാൻ പറ്റുന്നതാണ് തെരുവുനായ ആക്രമം. കാരണം ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
2: 12 മണി.
0: വായിച്ചറിയാം ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Once again, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. ഇപ്പൊ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. ആദ്യം തന്നെ പ്ലസ് വൺ 3rd അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് 3rd അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം വെള്ളിയാഴ്ച അവസാനിക്കും. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച കൂടി അവസാനിക്കുന്നതാണ്. 3rd ഘട്ടത്തിൽ 81,770 പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുകയാണ് കേട്ടോ. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും വെള്ളിയാഴ്ച വൈകിട്ട് 5 മുൻപ് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടുകയും വേണം. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. സ്പോർട്സ് കോട്ടയിലെ പ്രവേശനം ഇതോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 8th വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം നേടാനുള്ള അവസരം. 6th പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതുമായിരിക്കും. ഇതുവരെ ആകെ 444,772 അപേക്ഷകളാണ് ഏകജാലക പ്രവേശനത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 14 മിനിറ്റ് ആയിരിക്കാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. OMR പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ലൈബ്രേറിയൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് OMR പരീക്ഷ 19-ാം തീയതി നടക്കുന്നതാണ് കേട്ടോ. ലൈബ്രേറിയൻ പരീക്ഷ രാവിലെ 10 മണി മുതൽ 11:45 വരെ തിരുവനന്തപുരം വഞ്ചിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ പകൽ 1:30 മുതൽ 3:15 വരെ തിരുവനന്തപുരത്തെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലുമായിട്ടും നടക്കുന്നതാണ്. സ്ക്രൈബിനെ ആവശ്യമുള്ളവർ ഭിന്നശേഷിക്കാർക്ക് അപേക്ഷാ ഫോം, ഹാൾ ടിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, എഴുതുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന സോഷ്യാലിറ്റി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 13-ാം തീയതിക്ക് മുൻപായി KDRBTVM@gmail.com വഴിയോ നേരിട്ടോ അപേക്ഷിക്കണം കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, KDRBTVM@gmail.com എന്ന വഴിയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എന്നാൽ ഇപ്പോൾ കേട്ട ആ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ വിഷയം സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വാസമോ കാര്യങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 9526490090. So keep on listening to Astraya FM 90, Nadinoppam, Nattarkoppam.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

കോണ്ടെസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോണ്ടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 31 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474-2919-0-0-0-4-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദി നമ്പർ 9526490900 9562669409. അപ്പൊ ഇപ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് വിഷസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. കാറ്റും കോളം ജീവിതത്തിലുണ്ടാകും, ഒന്നലഞ്ഞു പോയേക്കാം, പക്ഷേ കടന്നു പോകും. പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന നല്ല നാളുകൾ അധികം അകലെയല്ല, അണയരുത് പ്രതീക്ഷയോടെ അഗ്നി. ശുഭദിനം നേരുന്നു സുലൈ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഇത്ര കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം എന്നും പറഞ്ഞ് നമ്മൾ ഡൗൺ ആകുമ്പോൾ അതിൽ തീരേണ്ടവരല്ല നമ്മൾ. പക്ഷേ ഒരു അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചു കയറാനുള്ളൊരു ഒരു പവർ നമ്മൾ ഏൺ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോട്ട് രാവിലെ തന്നെ അയച്ച സുലൈ ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ വിഷയമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ഡോണ്ട് ബി സോ ക്യൂക്ക് ടു ബിലീവ് വാട്ട് യു ഹിയർ ബിക്കോസ് ലൈഫ് സ്പ്രെഡ് ഫാസ്റ്റർ ദാൻ ദ ട്രൂത്ത്. സത്യമല്ലേ, പലപ്പോഴും നുണകളാണ് നമ്മൾ കാണുന്ന സത്യത്തേക്കാൾ, നമ്മൾ അറിയുന്ന സത്യത്തേക്കാൾ കൂടുതലായി സ്പ്രെഡ് ആവുന്നത്. പക്ഷെ അതിലൊന്നും വീണ് പോകാതെ ശക്തരായി തന്നെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട അയച്ചിട്ടുള്ള മനോജ് ചേട്ടൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം ആശംസിക്കാനോ കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല വിഷസും നല്ല കോട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാം. സോ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താരയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇപ്പോൾ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റിൽ ഒരു വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ?
2: ഗുഡ് മോർണിംഗ്, ഞാൻ സച്ചിൻ.
1: സച്ചിൻ, എന്തുകൊണ്ട് വിശേഷം?
2: സുഖം തന്നെ.
1: സുഖം തന്നെ. ഇന്ന് ക്ലാസ്സിനൊന്നും പോകണ്ടായിരുന്നോ?
2: ഇല്ല, ഇന്ന് ശനിയാഴ്ചയായിരുന്നു.
1: ശനിയാഴ്ചയാണ്, അവിടുന്ന് ക്ലാസ്സില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അച്ഛനും അമ്മയും.
1: അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടോ? ഓക്കെ. ചായ ഒക്കെ കുടിച്ചോ സച്ചിൻ?
2: ഇല്ല
1: ഇല്ല, കുടിച്ചില്ല. ടൈം ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും ക്ലാസ്സിന് പോകുന്നില്ല. ഇന്ന് എന്താണ് പരിപാടി? എന്താണ്
2: ഇന്ന്? എന്റെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാ.
1: ഓ, വെഡിങ് ആനിവേഴ്സറി ആണോ? അതുകൊണ്ട് സച്ചിന്റെ ഒക്കെ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, എന്തായാലും പറയാട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്താ പരിപാടി? എന്താണ് വീട്ടില്?
2: കേക്ക് മുറിക്കും.
1: ആ
2: പിന്നെ വേറെ എവിടേക്ക് പോകുന്ന പറയുന്നു.
1: എവിടേക്ക് പോകുന്നു? എന്നിട്ട് ഞങ്ങക്ക് കേക്ക് തരത്തില്ലേ?
2: തരാം.
1: തരും. ഓക്കെ, അപ്പൊ എന്തായാലും സച്ചിന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സച്ചിന് വേണ്ടി നല്ലൊരു കിട്ടിലും പാട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യുടാ, താങ്ക് യു ഫോർ കോളിംഗ്.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ച സച്ചിനാണ്. എന്തായാലും സച്ചിന്റെ അമ്മയുടെയും അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ എന്തായാലും പേര് ചോദിക്കാൻ വിട്ടുപോയി. അപ്പൊ എന്തായാലും സച്ചിന്റെ അമ്മയ്ക്കും അച്ഛനും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി. ആശ്രയ FM 90 പേരിൽ നല്ലൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നേരിടുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്നും പറയുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയും ഒരുപാട് വിഷസും കാര്യങ്ങളും വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് ഇരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. ബന്ധം എത്ര മോശമായാലും അത് തകർക്കരുത്. കാരണം വെള്ളം എത്ര അശുദ്ധമായാലും ദാഹം തീർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും തീ അണയ്ക്കുവാൻ അത് സഹായിക്കും. ഇന്ന് വിശേഷ ദിവസവുമുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവനൂർ. ചേട്ടൻ പറഞ്ഞത് എത്ര കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷെ നമ്മൾ പോലും ചിന്തിച്ച് കാണത്തില്ല. കാരണം വെള്ളം എത്ര അശുദ്ധമായാലും ഒരു പക്ഷെ അതിനെ തീ അണയ്ക്കാനെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആളുകളെ ഒന്നും നമ്മൾ അങ്ങനെ അകറ്റി മാറ്റരുത്. എല്ലാ ബന്ധത്തിനും എത്ര നെഗറ്റീവ് സൈഡുണ്ടെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് സൈഡെങ്കിലും കാണും. അപ്പം എല്ലാത്തിനെയും പോസിറ്റീവ് വശങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ ജീവിതം എത്ര ബ്യൂട്ടിഫുൾ ആവും അല്ലേ. അപ്പം എന്തായാലും ഇത്ര ഭംഗിയായിട്ടുള്ള വിഷസ് അറിയിച്ച് മുഹമ്മദ് ചേട്ടനും നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആശ്രയ FM, എൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും ആലജയ്ക്കും അജാസനയ്ക്കും നല്ലൊരു ബർത്ത്ഡേ നല്ലൊരു ദിവസം ആശംസിക്കണം എന്നും പറഞ്ഞാണ് റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അജാസനയ്ക്കും ആലജയ്ക്കും റാംജി ചേട്ടൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും നല്ലൊരു വിഷസ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു മെസ്സേജ് അയച്ച റാംജി ചേട്ടൻ്റെ നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291904 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909 5269609909.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Oxygen il raavum pagalum neendu nilkkunna Mahalabathinte 100 manikkur day and night sale. July 3, 4, 5, 6 theeyathikalil home and kitchen appliancesukalkku vamban offerukal. Samayam parimitham. Offerukal adhilum special. Oxygen-inte ella showroomukalilum raathri 12
2: mani vare. Digital expert.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്കിങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി ഒരു കോളർ ഇങ്ങനെ വിഷസൊക്കെ പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ?
2: ഞാൻ പള്ളിക്കുന്നു ശ്രീദേവി സംസാരിക്കുന്നേ.
1: ശ്രീദേവി ചേച്ചി, എന്തുകൊണ്ട് വിശേഷം? മോളുടെ ബർത്ത്ഡേ ആണ്. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? കേട്ടില്ല. ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, മോൾ എത്ര
2: പഠിക്കുന്നേ?
1: ഓക്കെ, എം സി എക്ക് പഠിക്കുന്നു. ഓക്കെ, മോളുടെ പേരെന്നാ?
2: ലക്ഷ്മി.
1: ഓക്കെ, ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ എന്തായാലും നമ്മള് വിശ്വസ് പറയാം കേട്ടോ. ചായ ഒക്കെ കുടിച്ചോ?
2: കുടിച്ചു.
1: ഓക്കെ, മോള് കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും മോക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്റെ വക പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എന്തായാലും പറയാം. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ച ശ്രീജ ചേച്ചിയാണ്, ചേച്ചിയുടെ മകളായിട്ടുള്ള ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ലക്ഷ്മിക്ക് എന്തായാലും ആസ്ട്രിയ FM 90 പേരിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷയമാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസർ ചേട്ടനാണ്. ചേട്ടൻ ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ധനമായും അറിവായും ഒക്കെ നമുക്ക് നേടുവാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ പലവിധമുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരേ ഒരു സമ്പാദ്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന, പ്രതിസന്ധികളിൽ കൂടി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കളങ്കമില്ലാത്ത സൗഹൃദങ്ങൾ ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞാണ് നാസർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവില്ല, ചിലപ്പം ഒന്നും നമ്മുടെ ഉണ്ടാവില്ല, പ്രതാപം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന, ഉള്ളൊന്നും വിങ്ങിയാൽ അറിയുന്ന ഒരു നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അതിൽ വലുതായിട്ട് നമുക്കൊന്നും വേണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല കളങ്കമില്ലാതെ സ്നേഹിക്കുവാൻ കഴിയുന്ന സൗഹൃദങ്ങൾ ലഭിക്കട്ടെ. അതുപോലെ തന്നെ നാസർ ചേട്ടനും നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയും കാണാത്ത ചില സുന്ദര കാഴ്ചകളും കേൾക്കാത്ത സംഗീതവും ഭൂമിയിൽ ബാക്കിയുണ്ട്. ഒപ്പം അനുഭവിക്കേണ്ടതായ കുറേ നല്ല അനുഭവങ്ങളും ഇതെല്ലാം ബാക്കിയുള്ളപ്പോൾ ഇന്നത്തെ പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നത് തളർന്നിരിക്കരുത്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. സ്നേഹത്തോടെ ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് രേവതി ചേച്ചി മെസ്സേജ് ഇരിക്കുന്നത്. ശരിയാണ്, ഇന്നൊരു പക്ഷേ നല്ല വിഷമം ഉണ്ടാവും, പക്ഷേ നാളെ എന്നൊരു ദിവസമുണ്ട്, ചിലപ്പോൾ അത് ഇതിനേക്കാൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇന്നൊരു പക്ഷേ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നാളെ നമ്മൾ സംസാരിച്ച് നമ്മൾ പോലും ചിരിക്കാനുണ്ടാക്കുന്ന ചില നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് ആരും ഇങ്ങനെ ഡൗൺ ആയിരിക്കരുത്. ഇനിയും ലൈഫ് ബാക്കിയുണ്ട്, ഇനിയും നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മുടെ ലൈഫിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട അയച്ചിട്ടുള്ള രേവതി ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ഇങ്ങനെ വൈൻഡപ്പിലോട്ട് പോകുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കണ്ടൻസും കാര്യങ്ങളും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആറ്റുമ്മന്നൂർ.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇങ്ങനെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ജില്ലയിൽ ഇന്നലെ പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തിയത് 500-ലേറെ പേരാണ്. 24 പേർക്ക് ഡെങ്കിപ്പനിയും ഒരാൾക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് വീതം മഞ്ഞപ്പിത്തവും മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കിളിക്കൊല്ലൂർ, നെടുമൻകാവ്, പാരിപ്പള്ളി, പത്തനാപുരം, പെരിനാട്, തൃക്കടവൂർ, ഒളിയക്കോവിൽ, വെളിയം മേഖലകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഡെങ്കിപ്പനി ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ കൂടാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സമയത്ത് സ്വയം ചികിത്സയൊക്കെ മാറ്റിവെച്ചിട്ട് ചെറിയ രീതിയിൽ തന്നെ പനിയുടെ ഒരു ലക്ഷണം

ഒരാൾ തന്നെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനും കൃത്യമായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള മരുന്നുകൾ കഴിക്കുവാനും ഒന്നും ആരും മടിക്കുകയോ മറക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. ആദ്യം തന്നെ നമ്മൾ മാറ്റിയെടുത്താൽ ഈ പനിയെല്ലാം ഈസി ആയിട്ട് മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോച്ചോയിലൂടെ. അതുപോലെ തന്നെ കേൾക്കുവാനുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും. സോ ആദ്യം തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 28 മിനിറ്റ് ആയിരിക്കണം. അപ്പം ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് നൂർദിന കർമ്മ പദ്ധതിയിലെ സ്ത്രീകൾക്കായി രാത്രികാല പിങ്ക് ബസ്സുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഗതാഗത വകുപ്പ് നൂർദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയാണ് കേട്ടോ. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് KSRTC നവീകരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററും ഫീഡ്ബാക്ക് സംവിധാനവും നടപ്പിലാക്കും. കൂടാതെ റെയിൽവേ മാതൃകയിൽ വെയ്റ്റ്ലിസ്റ്റ് തൽക്കാൽ ബുക്കിംഗ് സൗകര്യം ബസ്സുകളിലും നടപ്പാക്കുന്നതാണ്. വെയ്റ്റ്ലിസ്റ്റ് 50 കഴിഞ്ഞാൽ അതേ റൂട്ടിൽ അധിക സർവീസ് നടത്തുവാനും ആലോചനയുണ്ട്. വായുമലിനീകരണം കുറയ്ക്കുവാനും ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്നാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: മോർണിംഗ് ബോജോ.
8: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മഴയുമായി ബന്ധപ്പെട്ട, അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലയിൽ ഇന്ന് മഞ്ഞ അലേർട്ടാണ്. അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശനിയാഴ്ച, അതായത് ഇന്ന്, മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ രാത്രി 10:11 വരെ 3 മീറ്റർ വരെ ഉയർന്ന തീരമലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കുകയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വ്യാപകമായി മഴ പെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത 2 ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ അപ്ഡേറ്റ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3-jar മിക്സർ ഗ്രൈൻഡർ വിത്ത് 1-ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനെയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 51 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി ഒരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാറുണ്ട്. 8ാം തീയതി, ഈ വരുന്ന 8ാം തീയതി സ്വകാര്യ ബസ് പണിമുടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേൾക്കാൻ പോകുന്നത്. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തെക്കൻ ജില്ലകളിലെ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിലേക്കാണ്. ഈ വരുന്ന 8ാം തീയതി കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, അതായത് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ ഈ 8ാം തീയതി ബസ് പണിമുടക്ക് നടക്കുന്നതാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുന്നവർ പ്രൈവറ്റ് ബസ് അന്നത്തെ ദിവസം ഇല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്കിന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരു കിട്ടലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരുമെങ്കിലും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 o'clock.

0: கனவுகள் a thought for the future.
1: நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு படவுகள் ஆன் ஆஸ்ட்ரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம். படவுகளுமായിട്ടുള്ള എത്തിച്ചേർന്നിരിക്കുന്നത് ആർജെ അനുഷയാണ് കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്, കേട്ടറിയാനായിട്ട് പോകുന്നത്, നമ്മുടെയൊക്കെ ഭാവി തന്നെ മാറ്റിമറിക്കാനായിട്ട് പോകുന്ന ഒരു പുതിയ തൊഴിൽ മേഖലയെ കുറിച്ചാണ് കേട്ടോ. സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ടെക് എന്നാണ് ഇതിന്റെ പേര്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനൊപ്പം വലിയൊരു ബിസിനസ് തൊഴിൽ സാധ്യത കൂടി തുറന്നു തരുന്ന മേഖലയാണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ടെക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഈ ഒരു കരിയർ സാധ്യതയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ പടവുകളിലൂടെ ഡീറ്റെയിൽഡായിട്ട് കേട്ടറിയാൻ പോകുന്നത്. ആക്ച്വലി ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി ാണല്ലേ. ഇതിന്റെ പരിഹാരമായിട്ട് കാർബൺ മലിനീകരണം കുറയ്ക്കാനും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, അതിനെയാണ് ക്ലൈമറ്റ് ടെക് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ക്ലൈമറ്റ് ടെക് എന്താണ് എന്ന് പറഞ്ഞുതരാം. ഈ ആഗോള താപനവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അല്ലേ. കാരണം ഓരോ പ്രാവശ്യവും അതും പത്രത്തിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴായിട്ട് പ്രകൃതി അതിൻ്റെതായ രീതിയിൽ തിരിച്ചടിക്കുന്നുമുണ്ട്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുമുണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് കാർബൺ മലിനീകരണം കുറയ്ക്കാനും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുമായിട്ട് യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യകളെയാണ് ക്ലൈമറ്റ് ടെക് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഗ്രീൻ എനർജി, ഹരിത ഊർജം എന്ന് പറയും. ഈ പെട്രോളും ഡീസലും കൽക്കരിയും മാറ്റി പകരം സൗരോർജം, കാറ്റ്, ഹൈഡ്രജൻ ഇവയൊക്കെ ഉപയോഗിച്ച് വലിയ തോതിൽ വൈദ്യുതിയും ഇന്ധനവും നിർമ്മിക്കുന്നതിനെയാണ് ഹരിത ഊർജം, ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ, നമുക്കറിയാം പുകതുപ്പുന്ന വണ്ടികൾക്ക് പകരമായിട്ട് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളും ഒക്കെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരിപ്പോൾ യൂസ് ചെയ്യുന്നതും അത് തന്നെയാണ്, പെട്രോൾ ലാഭിക്കാം. അപ്പോൾ ഇതിനായിട്ടുള്ള ചാർജിങ് സ്റ്റേഷനുകളുടെ ശൃംഖലയൊക്കെ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അതൊക്കെയും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ മാലിന്യ സംസ്കരണം, വേസ്റ്റ് മാനേജ്മെൻറ്, പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഒക്കെ പുനരുപയോഗിച്ച്, അതായത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്മാർട്ടായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്ലൈമറ്റ് ടെക് എന്ന ഈ ഒരു കാര്യത്തിൽ വരുന്നത്. ഇനി എന്തുകൊണ്ട് ഈ മേഖലയിൽ പെട്ടെന്ന് ഇത്രയധികം ജോലികൾ വരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്തിലെ വൻകിട കമ്പനികൾക്കൊന്നും വെറുതെ ലാഭം മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, അവർ പ്രകൃതിക്ക് വരുത്തുന്ന ദോഷങ്ങൾ എത്രത്തോളം കുറയ്ക്കുന്നു എന്ന് കണക്കാക്കുന്ന ഒരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട്. അതിനെയാണ് ESG എന്ന് പറയുന്നത്, അതായത് എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ്. അപ്പോൾ ഈ ഒരു ESG ഉള്ളത് കൊണ്ട് തന്നെ ഇനി അവർക്ക് ലാഭം മാത്രം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല, പ്രകൃതിക്ക് ദോഷം വരുത്താത്ത രീതിയിൽ പ്രവർത്തിക്കുക കൂടി വേണം. ഇപ്പോൾ എല്ലാ വലിയ കമ്പനികളും പരിസ്ഥിതി സൗഹൃദമായിട്ട് മാറാനായി കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് പ്രത്യേക പഠനവും അറിവുമുള്ള ആളുകളെ അവർക്ക് ആവശ്യവുമുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ എന്തുകൊണ്ട് കരിയർ സാധ്യത കൂടുതൽ വരുന്നുവെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലേ. എന്തായാലും ഇനിയും ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
7: ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: படவுகள் A thought for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ക്ലൈമറ്റ് ടെക് എന്ന കരിയർ സാധ്യതയെ പറ്റിയിട്ടാണ് നമ്മളിതാ പടവുകളിലൂടെ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു രംഗത്തെ പ്രധാന തൊഴിൽ അവസരങ്ങൾ, കീ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടി കേട്ടറിഞ്ഞാലോ. മികച്ച കരിയർ ഓപ്ഷനുകളിൽ ഒന്നാണ് ESG കൺസൾട്ടന്റ് അല്ലെങ്കിൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനി പ്രകൃതിക്ക് എത്രത്തോളം ദോഷം വരുത്തുന്നു എന്ന് കണക്കാക്കുകയും അത് കുറയ്ക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് ESG കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനി ബിസിനസ് ചെയ്യുമ്പോൾ അവർ വെറുതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, പണം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, മൂന്ന് പ്രധാന കാര്യങ്ങൾ നോക്കണം. അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരും സർക്കാരും നിർബന്ധം പിടിക്കുന്ന ആ ഒരു കാര്യമാണ് ESG എൻവയോൺമെന്റൽ. അതിലൊന്ന് എൻവയോൺമെന്റലാണ്. ഈ എൻവയോൺമെന്റൽ ആ ഒരു കമ്പനി കാരണം പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. വായുമലിനീകരണവും കാർബൺ പുറന്തള്ളലും എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ളതും ഇവിടുത്തെ ഒരു കാരണമാണ്. അടുത്തത് S ആണ്. ESG-യിലെ S, അതായത് സോഷ്യൽ. കമ്പനിയിലെ ജീവനക്കാരെ അവരെങ്ങനെ നോക്കുന്നു, തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള സാലറിയും അതുപോലെ തന്നെ സേഫ്റ്റിയും ഒക്കെ ഉണ്ടോ, ഇനി നാട്ടുകാർക്ക് അവരെ കൊണ്ട് ഉപകാരമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് G ആണ്, അത് ഗവർണൻസ് ആണ്, ഭരണഘടന സുതാര്യത. കമ്പനിയുടെ ഭരണം നിയമപരമാണോ, നികുതി കൃത്യമായിട്ട് അടക്കുന്നുണ്ടോ, അഴിമതി ഇല്ലാത്ത മാനേജ്മെന്റ് ആണോ, ഇതൊക്കെയാണ് ഈ ഒരു ഗവർണൻസിൽ പരിശോധിക്കുന്നത്. ഇനി ആരാണ് ഒരു ESG കൺസൾട്ടന്റ്, എന്താണ് അവരുടെ ജോലി എന്ന് പറഞ്ഞുതരാം. പ്രകൃതി സാമൂഹിക ആരോഗ്യ പരിശോധന നടത്തുന്ന ഡോക്ടർ, അതാണ് ESG കൺസൾട്ടന്റ്. ഒരു ഫാക്ടറിയോ IT കമ്പനിയോ അവരുടെ ബിസിനസ് നടത്തുമ്പോൾ പ്രകൃതിക്ക് എത്രത്തോളം കേടുപാടുകൾ വരുത്തുന്നുണ്ട് എന്ന് ഈ ഒരു കൺസൾട്ടന്റ് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കമ്പനി കാരണം ഈ വർഷം ഇത്ര ടൺ കാർബൺ വായുവിൽ കലർന്നു, അതിന് ഇത്ര ശതമാനം കുറയ്ക്കണം, അതിനായിട്ട് സോളാർ പവർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാക്കേജിങ് മാറ്റണം എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഇവർ കമ്പനികൾക്ക് ഉപദേശിച്ചു കൊടുക്കും. അതാണ് ഈ ഒരു ESG കൺസൾട്ടന്റ് ചെയ്യുന്നത്. കമ്പനികൾ ഇവരുടെ റിപ്പോർട്ട് കാണിച്ചാൽ മാത്രമേ ഇന്ന് ബാങ്കുകളിൽ നിന്ന് വലിയ ലോണുകളും അതുപോലെ വിദേശ നിക്ഷേപങ്ങൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും ഒക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ബിസിനസ് ലോകത്ത് ഇവരുടെ വാക്കിന് പൊന്നിന്റെ വിലയാണ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോ ഇനി ഈ ജോലിക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് പറഞ്ഞു തരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
7: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
10: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
9: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

വെൽക്കം ബാക്ക് ടു പടവുകൾ. അങ്ങനെ ESG കൺസൾട്ടന്റ് എന്ന കരിയർ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ പടവുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം യോഗ്യതകൾ കൂടി നമുക്ക് വേണം. പഠന പശ്ചാത്തലം, അതായത് എൻവയോൺമെന്റ് സയൻസ്, ബിസിനസ് മാനേജ്മെന്റ്, ഇക്കണോമിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനുവേണ്ടി പ്രത്യേകം കോഴ്സുകൾ ഉണ്ട് കേട്ടോ. ESG അഥവാ സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനുകൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CFM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ESG ഇൻവെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇന്ന് ലഭ്യമാണ്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരാൻ സാധിക്കും. ഇനി വരുമാനത്തെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ മികച്ച ശമ്പളം ലഭിക്കുന്ന ഒന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും ഇതിന് വൻ സാധ്യതയും ഉണ്ട് കേട്ടോ. വെറുതെ പണം മാത്രം ഉണ്ടാക്കുന്ന പഴയ ബിസിനസ് രീതികൾ അപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയെയും മനുഷ്യരെയും കൂടെ ചേർത്ത് പിടിക്കുന്ന പുതിയ കാലത്തെ ബിസിനസ് ലോകത്ത് വഴികാട്ടിയാകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന ഒരു സൂപ്പർ കരിയർ ആണ് ESG കൺസൾട്ടിംഗ് എന്ന് പറയുന്നത്. ഈ മേഖലയിൽ പെട്ടെന്ന് ഇത്രയും വലിയൊരു മാറ്റം വരാനായിട്ട് കാരണം വെറും ഒരു താല്പര്യം മാത്രമല്ല, മറിച്ച് ശക്തമായ നമ്മുടെ നിയമങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 1000 ലിമിറ്റഡ് കമ്പനികൾ തങ്ങളുടെ ബിസിനസ് രീതികൾ എത്രത്തോളം പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് കാണിച്ചുകൊണ്ട് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് സമർപ്പിക്കണമെന്ന് SEBI നിർബന്ധമാക്കിയിട്ടുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ ഇത് വെറുതെ എഴുതി കൊടുത്താൽ പോരാ, ഒരു തേർഡ് പാർട്ടി വന്ന് ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അവിടെയാണ് വലിയ തോതിൽ ഈ രംഗത്തെ വിദഗ്ധരുടെ ആവശ്യം വരുന്നത്. ഇനി പ്രധാനപ്പെട്ട തൊഴിൽ ദാതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ദ ബിഗ് ഫോർ വൻകിട കൺസൾട്ടിംഗ് കമ്പനി ആയിട്ടുള്ള EY, ഡെലോറ്റി, KPMG, PwC എന്നിവർക്ക് വലിയ തോതിൽ ESG കൺസൾട്ടന്റുമാരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫോസിസ്, വിപ്രോ, TCS, റിലയൻസ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ കമ്പനികളെല്ലാം ഇന്ന് പ്രത്യേകമായിട്ടും സസ്റ്റൈനബിലിറ്റി ടീമുകളെ നിയമിക്കുന്നുണ്ട്. അതുകൂടാതെ റേറ്റിംഗ് ഏജൻസികളായിട്ടുള്ള MSCI, S&P ഗ്ലോബൽ പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികള് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ESG സ്കോർ നൽകാനായി അനലിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വർഷത്തിൽ 600,000 മുതൽ 1,200,000 വരെ ഈ ഒരു മേഖലയിൽ സ്റ്റാർട്ടിംഗ് പാക്കേജ് ലഭിക്കുന്നുണ്ട്. 3 മുതൽ 5 വർഷം പരിചയമുള്ളവർക്ക് വർഷത്തിൽ 1,500,000 മുതൽ 3,000,000 വരെ ലഭിക്കാം. പിന്നെ കമ്പനികളിലെ ഉയർന്ന പദവികളിൽ എത്തുന്നവർക്ക് കോടികളാണ് വിദേശത്തും ഇന്ത്യയിലും പ്രതിഫലം ലഭിക്കുന്നത്. അപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റിയ മികച്ച ഗ്ലോബൽ സർട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ CFA, ESG സർട്ടിഫിക്കറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാം. അതുപോലെ GRI സർട്ടിഫൈഡ് പ്രൊഫഷണൽ, കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് പഠിക്കാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ്. പിന്നെ GARP SCR, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് റിസ്ക്. ബാങ്കിങ് റിസ്ക് മാനേജ്മെന്റ് മേഖലയിലുള്ളവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാം. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: കനവുകൾ,
1: ഒരു ESG കൺസൾട്ടന്റിന്റെ ദൈനംദിന ഉത്തരവാദിത്തങ്ങളും അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും സുഖകരമാണ് എന്ന് വിചാരിച്ചിരിക്കരുത്, അതിന്റെ നെഗറ്റീവുകളും വെല്ലുവിളികളും അറിഞ്ഞിരുന്നിട്ട് വേണം അതിലേക്ക് കടക്കാനായിട്ട്. ഒരു ESG കൺസൾട്ടന്റിന്റെ ഒരു ദിവസം ഡാറ്റ പരിശോധനയും വൻകിട കമ്പനികളുമായിട്ടുള്ള മീറ്റിങ്ങുകളും നിറഞ്ഞിട്ടുള്ളതാണ്. ഡാറ്റ കളക്ഷൻ എടുത്തു പറയേണ്ടതാണ്. കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും അവരുപയോഗിച്ച കറണ്ട് ബില്ല്, വണ്ടികളുടെ ഇന്ധന ചെലവ്, ഉൽപ്പാദിപ്പിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇവയുടെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ശേഖരിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൂടാതെ കാർബൺ അക്കൗണ്ടിങ്, ഈ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ഒരു കമ്പനി ഈ വർഷം എത്രത്തോളം കാർബൺ വായുവിലേക്ക് പുറന്തള്ളി എന്ന് സയന്റിഫിക് ഫോർമുലകൾ ഉപയോഗിച്ചിട്ട് കണക്ക് കൂട്ടുന്നു. അതുകൂടാതെ സ്ട്രാറ്റജി ഡെവലപ്മെന്റ്, അത് ഇവരുടെ ഒരു ജോബാണ്. കമ്പനിയുടെ മലിനീകരണം എങ്ങനെ കുറയ്ക്കാമെന്ന് ഇവരാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പനി വണ്ടികളെ ഇലക്ട്രിക് വാഹനങ്ങളാക്കുക, ഓഫീസുകളെ സോളാറിലേക്ക് മാറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ആണ് ഇവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ റിപ്പോർട്ടിങ്. കമ്പനികൾക്ക് സർക്കാരിലും ഓഹരി വിപണിയിലും സമർപ്പിക്കേണ്ട വാർഷിക സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടുകൾ നിയമപരമായിട്ട് തയ്യാറാക്കുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. പിന്നെ ട്രെയിനിങ് നൽകുക. കമ്പനിയിലെ ജീവനക്കാർക്കും മാനേജർമാർക്കും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ എങ്ങനെ ജോലി ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ജോലി കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും ചില കൺസൾട്ടന്റുമാർ നേരിടുന്ന ചില കടുത്ത വെല്ലുവിളികൾ കൂടി പറയാം. ഗ്രീൻ വാഷിങ്. പല കമ്പനികൾക്കും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വലിയ താല്പര്യം അങ്ങനെ കാണത്തില്ല. വെറുതെ പരസ്യത്തിന് വേണ്ടിയിട്ടും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് തങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും. ഇതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെല്ലുവിളി എന്താ നോക്കുകയാണെങ്കിൽ, കമ്പനികളുടെ ഈ ഒരു കള്ളത്തരം കണ്ടുപിടിച്ച് അവരെ കൊണ്ട് യഥാർത്ഥ മാറ്റങ്ങൾ ചെയ്യിക്കുക എന്നത് ഒരു കൺസൾട്ടിന്റെ ഏറ്റവും വലിയ തലവേദന നടന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഡാറ്റ ഇഷ്യൂസ് വരും. കമ്പനികൾ അവരുടെ സാമ്പത്തിക കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാറുണ്ട് എങ്കിലും എത്ര വെള്ളം ഉപയോഗിച്ചു, എത്ര പ്ലാസ്റ്റിക് കളഞ്ഞു എന്നൊക്കെ കണക്കുകൾ പലപ്പോഴും സൂക്ഷിക്കാറില്ല. അപ്പോൾ ഇവിടെ കൺസൾട്ടന്റ് ആവശ്യപ്പെടുമ്പോൾ പല മാനേജേഴ്സും കൃത്യമായ ഡേറ്റ നൽകില്ല. മാസങ്ങളോളം പുറകെ നടന്ന് ഈ വിവരങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് കഠിനമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. പിന്നെ ലോസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതും ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളും റിപ്പോർട്ടിംഗ് രീതികളും ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ നിയമങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ചെറിയൊരു തെറ്റ് റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് വലിയ തുക പിഴ കൊടുക്കേണ്ടതായിട്ടും വരും. അതുപോലെ സാമ്പത്തിക ചെലവ് ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ്. ഒരു ഫാക്ടറി പുക മലിനീകരണം കുറയ്ക്കുന്ന പുതിയ മെഷീനുകളിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ സോളാർ സ്ഥാപിക്കുമ്പോഴോ തുടക്കത്തിൽ വലിയൊരു തുക ചിലവാകും. ലാഭം മാത്രം നോക്കുന്ന കമ്പനി മുതലാളിമാരെ കണ്ട് സംസാരിച്ച് ഈ തുക ഭാവിയിൽ കമ്പനിക്ക് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു നയതന്ത്ര ദൗത്യമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് AC മുറിയിൽ നിന്ന് വേറെ ഉപദേശം കൊടുക്കുന്ന ജോലിയല്ല കേട്ടോ ഇത്. കമ്പനിയുടെ ലാഭക്കൊതിയും പ്രകൃതിയുടെ നിലനിൽപ്പും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അഭ്യാസിയുടെ ജോലിയാണ് ESG കൺസൾട്ടിങ്. അപ്പോൾ പടവുകളിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: for the future.
1: യെസ്, അപ്പോൾ ESG കൺസൾട്ടിംഗ് എന്താണ് എന്ന് പഠിച്ചു. ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് റിന്യൂവബിൾ എനർജി എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതായത് വരും നാളുകളിൽ നമ്മുടെ വീടുകളിലെ വെളിച്ചവും വണ്ടിയുടെ ഒക്കെ ഇന്ധനമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്ന ലോകം കാത്തിരിക്കുന്ന ഒരു കിടിലൻ ജോലിയാണ് റിന്യൂവബിൾ എനർജി എഞ്ചിനീയർ എന്ന് പറയുന്നത്, അഥവാ പുനരുപയോഗ ഊർജ എഞ്ചിനീയേഴ്സ് എന്നും ഇവരെ വിളിക്കാം കേട്ടോ. പെട്രോളും ഡീസലും കൽക്കരിയും ഒക്കെ ഒരു നാൾ തീർന്നു പോകും, അതറിയാവുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ അത് ഭൂമിയെ നശിപ്പിക്കുമെന്ന് നമുക്കറിയാം. അതിന് പകരമായിട്ട് ഈ സൂര്യപ്രകാശം, കാറ്റ്, വെള്ളം എന്നിവയിൽ നിന്ന് വൻതോതിൽ പ്രകൃതിദത്തമായിട്ട് വൈദ്യുതിയും ഇന്ധനവും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ ഹീറോസ് ആണ് റിന്യൂവബിൾ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ജോലി സാധ്യതയെ കുറിച്ച് ഒന്ന് കേട്ടാലോ. പ്രകൃതി ശക്തികളെ മനുഷ്യന് ഉപയോഗപ്രദമായ ഊർജ്ജമാക്കി മാറ്റുന്ന കാര്യങ്ങളാണ് ആക്ച്വലി ഇവർ ചെയ്യുന്നത്. അതിലൊന്നാണ് സോളാർ പവർ പ്ലാന്റുകൾ. വലിയ സോളാർ പാർക്കുകളും വീടുകളിലെ മുകളിലെ സോളാർ പാനലുകളും ഡിസൈൻ ചെയ്യുക, അവയിൽ നിന്ന് പരമാവധി വൈദ്യുതി എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അത് മാത്രമല്ല, വിൻഡ് എനർജി. നമുക്കറിയാം, കാറ്റിൽ നിന്നും എനർജി എടുക്കുക, ഈ കാറ്റാടി യന്ത്രങ്ങളെ എവിടെ സ്ഥാപിക്കണം, കാറ്റിന്റെ വേഗത എങ്ങനെ വൈദ്യുതിയാക്കി മാറ്റാം എന്നൊക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. മറ്റൊന്ന് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ബയോ ഇന്ധനങ്ങൾ. ഭാവിയിൽ വണ്ടികൾ ഓടിക്കാൻ ആവശ്യമായ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ജോലി. ഇനി ഈ ജോലിയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ കൂടി ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എളുപ്പമാന്ന് തോന്നും, എന്നാലും ചില കടമ്പകൾ കടക്കാനുണ്ട്. പ്രകൃതിയുടെ മൂഡ് ചേഞ്ച്, അതായത് സൂര്യൻ എപ്പോഴും പ്രകാശിക്കണമെന്നില്ലല്ലേ, കാറ്റ് എപ്പോഴും അടിക്കണമെന്നില്ല, പ്രകൃതി മാറുമ്പോഴും തടസ്സമില്ലാതെ എങ്ങനെ കറന്റ് എത്തിക്കാം എന്നത് ഇവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഊർജം സൂക്ഷിച്ചു വെക്കുക, എനർജി സ്റ്റോറേജ്. പകലുണ്ടാക്കുന്ന സോളാർ ഊർജം രാത്രിയിലേക്ക് വലിയ ബാറ്ററികളിൽ സൂക്ഷിച്ചു വെക്കുന്ന സാങ്കേതിക വിദ്യ, ആ ഒരു ബാറ്ററി ടെക്നോളജി ചെലവ് കുറഞ്ഞ രീതിയിൽ വികസിപ്പിക്കുക എന്നത് ഇവരുടെ ഒരു പ്രധാന ജോലിയാണ്. ഇനി എങ്ങനെ ഈ കരിയറിലേക്ക് വരാമെന്ന് നോക്കുകയാണെങ്കിൽ, പ്ലസ് ടുവിന് ശേഷം ബിടെക് ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് റിന്യൂവബിൾ എനർജിയിൽ ഉപരിപഠനം, അതായത് MTECഓ MBAഓ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പല സർവകലാശാലകളിലും ബിടെക്കിൽ തന്നെ എനർജി എഞ്ചിനീയറിംഗ് പ്രത്യേക കോഴ്സുകളായിട്ട് നൽകുന്നുണ്ട്. ഇതിന്റെ സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ, സോളാർ കമ്പനികളെ, കാറ്റാടിപ്പാടങ്ങൾ നിയന്ത്രിക്കുന്ന വൻകിട ഗ്രൂപ്പുകളെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ്, ടാറ്റ പവർ ഇവിടെയൊക്കെ, പിന്നെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ എന്നിവരിലൊക്കെ ഇവർക്ക് വൻ ഡിമാൻഡാണ്. നമ്മുടെ കേരളത്തിലും സോളാർ എനർജി മേഖലയിൽ സ്റ്റാർട്ടപ്പുകളും ജോലികളും ഒക്കെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന കൽക്കരി യുഗം അവസാനിക്കുകയാണെന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഇനി വരാൻ പോകുന്നത് പച്ചപ്പുള്ള ഹരിത ഊർജത്തിന്റെ കാലമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ നാളത്തെ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

ഇനിയൊരു ഹരിത ഊർജ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് വിപണിയിൽ വളരെ ആകർഷകമായിട്ടുള്ള സാലറിയാണ് ലഭിക്കുന്നത് കേട്ടോ. കമ്പനിയുടെ വലിപ്പം, ജോലി ചെയ്യുന്ന നഗരം, നിങ്ങളുടെ പ്രായോഗിക അറിവ് എന്നിവയൊക്കെ ആശ്രയിച്ചാണ് പ്രധാനമായിട്ടും സാലറി നിശ്ചയിക്കപ്പെടുന്നത്. എൻട്രി ലെവല് തുടക്കക്കാർക്ക് ശരാശരി വർഷത്തിലെ 3.5 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെ ലഭിക്കാം. പഠിച്ചിറങ്ങുന്ന ഒരു ജൂനിയർ ഡിസൈൻ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർക്കോ സാധാരണയായിട്ട് 3.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് തുടക്കത്തിൽ ലഭിക്കുന്നത്. എന്നാൽ IIT പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറക്കുന്നവർക്കോ അല്ലെങ്കിൽ ടാറ്റാ പവർ, അദാനി ഗ്രീൻ പോലെയുള്ള വൻകിട കമ്പനികളിലെ ക്യാമ്പസ് സെലക്ഷൻ വഴി കയറുന്നവർക്കോ തുടക്കത്തിൽ തന്നെ 6 ലക്ഷം മുതൽ 11 ലക്ഷം വരെ വാർഷിക സാലറി ലഭിക്കാറുണ്ട്. ഇനി എക്സ്പീരിയൻസൊക്കെ ആയി കഴിയുമ്പോൾ ഒരു മിഡിൽ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും വർഷത്തിൽ 7.5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ. ഈ ഒരു ഘട്ടത്തിൽ ഇവര് സീനിയർ ഡിസൈൻ എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് എന്നീ തസ്തികളിലേക്ക് ഉയരുന്നതായിരിക്കും. വലിയ പവർ പ്ലാന്റുകളെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ പരിചയമുള്ളവർക്കും ഈ ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി തുടങ്ങിയിട്ടുള്ള മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും 18 ലക്ഷത്തിന് മുകളിൽ വരെ സാലറി വാങ്ങിക്കാനായിട്ട് സാധിക്കും. വിദേശ രാജ്യങ്ങളിലും വലിയ സാധ്യതകളാണ് കാത്തിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, ജർമ്മനി, UK, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള വികസിത രാജ്യങ്ങളിൽ ഹരിത ഊർജത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും മാറുന്നതിനാൽ ഈ ഒരു എഞ്ചിനീയർമാർക്ക് വൺ ഡിമാൻഡാണ്. തുടക്കക്കാർക്ക് $15 മുതൽ $17, ഏകദേശം 40 മുതൽ 55 ലക്ഷം രൂപ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇനി പരിചയ സമ്പന്നർക്കാണെങ്കിൽ 60 ലക്ഷം മുതൽ 90 ലക്ഷം വരെ. സ്പെഷ്യൽ സ്കിൽസുകൾ എന്തൊക്കെയാ വേണ്ടത് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ അറിവാണ്. സോളാർ പ്ലാന്റുകൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന PV സിസ്റ്റ്, ഓട്ടോ കാഡ്, ഹെലിയോസ്കോപ്പ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ പഠിച്ചു വെക്കുന്നത് സാലറി ഇരട്ടിയാക്കാനായിട്ട് സഹായിക്കും. പിന്നെ ബാറ്ററി ടെക്നോളജി, സോളാർ എനർജി സൂക്ഷിച്ചു വെക്കുന്ന വലിയ ലിഥിയം അയൺ ബാറ്ററികളെ കുറിച്ചും ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സിസ്റ്റത്തെ കുറിച്ചും ഒക്കെ അറിവുള്ളവർക്ക് വിപണിയിൽ ഇരട്ടി മൂല്യമാണ് ലഭിക്കുന്നത്. അപ്പോൾ കൈ നിറയെ സാലറിയും ഒപ്പം ഭൂമിയെ നാളത്തെ തലമുറയ്ക്കായിട്ട് കഥ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കരിയറുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പടവുകളിൽ ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറണ്ടി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam. ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: സ്കൂട്ടറുകൾ, a thought for the future.
1: നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് സ്കൂട്ടുകളും കാറുകളും ഓട്ടോകളും ഒക്കെ എത്ര വേഗത്തിലാണ് കൂടുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ വണ്ടികളെ വെറുതെ വിപണിയിൽ ഇറക്കിയാൽ മാത്രം പോരാ, അവയ്ക്ക് ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കണം, ബാറ്ററി കൃത്യമായിട്ട് ലഭ്യമാക്കണം, വണ്ടികളുടെ സർവീസ് ശൃംഖല നിയന്ത്രിക്കണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമല്ലേ. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് ഇ വി ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുന്നത്. ഈ കരിയറിലെ സാധ്യതകളെ പറ്റി കേട്ടാലോ? എന്താണ് ഇവരുടെ പ്രധാന ജോലി എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചാർജിംഗ് സ്റ്റേഷൻ ശൃംഖല, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ നഗരങ്ങളിലും ഹൈവേകളിലും എവിടെയൊക്കെ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയും അവ എപ്പോഴും കംപ്ലൈന്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു ജോലി. മറ്റൊന്ന് ബാറ്ററി മാനേജ്മെന്റ് ആണ്. വണ്ടികളുടെ പ്രധാന ഭാഗമായിട്ടുള്ള ബാറ്ററികളെ കൃത്യസമയത്ത് നിർമ്മിക്കാനും കേടാകുന്നവ മാറ്റി നൽകാനും ഉള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ഇവരുടെ മറ്റൊരു ജോലി. പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ. ഇവിടെ ഇവി നിർമ്മാണത്തിന് ആവശ്യമായ ലിഥിയം കണക്ടറുകളും മറ്റ് പാർട്സുകളും കൃത്യസമയത്ത് ഫാക്ടറിയിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഈ ജോലിയിലെ പ്രധാന വെല്ലുവിളികൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് പ്രോബ്ലംസ്. ഒരേ സമയം ഒരുപാട് വണ്ടികൾ ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് ലോഡ് കൂടുന്നത് കൺട്രോൾ ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ. ഈ സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ ചാർജിംഗ് ആപ്പുകളിലോ സിസ്റ്റത്തിലോ ഉണ്ടാകുന്ന ബഗുകളും പെട്ടെന്ന് പരിഹരിക്കേണ്ടി വരും. എങ്ങനെ ഈ കരിയറിലേക്ക് വരാമെന്ന് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഫീൽഡിലേക്ക് വരാം. ഇതുകൂടാതെ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റിൽ MBA ഉള്ളവർക്കും വലിയ സാധ്യതയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു തുടക്കക്കാരന് 400,000 മുതൽ 800,000 വരെ വാർഷിക സാലറി ലഭിക്കുന്നതായിരിക്കും. 5 വർഷത്തിന് മുകളിൽ പരിചയമുള്ള ഒരു മിഡ് ലെവൽ മാനേജർമാർക്ക് 1,200,000 മുതൽ 2,200,000 വരെയും സാലറി ലഭിക്കാറുണ്ട്. അപ്പൊ വണ്ടികളുടെ പുകക്കുഴലുകൾ ഇല്ലാതാക്കുന്ന പുതിയ കാലത്തെ ഇലക്ട്രിക് വാഹന വിപണിയുടെ സുഗമമായിട്ടുള്ള ഓട്ടത്തിന് ഗിയർ മാറ്റുന്നവരാണ് EV ഓപ്പറേഷൻസ് മാനേജർമാർ എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിലും പുതിയ ടെക്നോളജിയിലും ഒക്കെ താല്പര്യമുള്ളവർക്ക് കരിയറിൽ സ്പീഡിൽ കയറി പോകാൻ പറ്റിയ ഒരു സൂപ്പർ ചോയ്സ് ആണ് കേട്ടോ ഇത്. എന്തായാലും പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിഞ്ഞു അല്ലേ. വൈറലായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും, അതായത് മെയിൻ ആയിട്ടും സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ടെക്കിനെ പറ്റിയിട്ടും അതിന്റെ വിവിധ സാധ്യതകളെ പറ്റിയിട്ടുമാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടിരുന്നത്. അപ്പോൾ പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ പോകുന്നു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474291 9090 0474 0919 9090 0994. അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു നമ്പർ 9529649090 9562669090. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
2: ഹലോ,
1: ഇതാരാ സംസാരിക്കുന്നേ? സിന്ധു ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
2: വെട്ടിക്കാവിൽ
1: നിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, എന്റെ മക്കളുണ്ട്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
2: ഞാൻ വർക്ക് ചെയ്യുന്നു. ഒരു മാൾ ഒന്നും ചെയ്യുന്നില്ല, വർക്കിനായിട്ടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഒരു മാള് ബിടെക്കിന് പഠിക്കുന്നു.
1: ഓക്കെ, ശരി ശരി. ജീവിതമൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു?
2: ആ, സന്തോഷമായിട്ട് പോകുന്നു മോനെ.
1: ഓക്കെ ചേച്ചി, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: മറവത്തൂർ കനവല്ലേ, കരുണാമയനെ കാവൽ വിളക്കെന്നുള്ള പാട്ട്.
1: പാട്ട് മറന്നുപോയാ പറഞ്ഞ പെട്ടെന്ന്.
2: ഓ,
1: സന്തോഷം. കോള് കണക്ട് ആയതാണോ?
2: മക്കൾക്ക്
1: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ലേ? ഓക്കെ, ശരി ശരി. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞ? എന്തുകൊണ്ടാ?
2: എനിക്ക് അങ്ങനെയുള്ള ക്രിസ്തീയ ഗാനങ്ങളെ ഇഷ്ടം.
1: ഓക്കെ, കേൾക്കാൻ ഇഷ്ടമാണല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ആ പാട്ട് പറഞ്ഞത്. ശരി, അപ്പൊ എന്തായാലും മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ട് വെച്ചുതരാം കേട്ടോ. വീണ്ടും വിളിക്കോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് കരുണാമയന എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1998 റിലീസ് ചെയ്ത ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചനയുടെ വരികൾക്ക് വിദ്യാജീണം നൽകി നമ്മുടെ സ്വന്തം ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ നമ്മുടെ സിന്ധു ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരോണാണ് കേട്ടോ. ഹലോ ആശ്രയ, ഞാൻ ആരോൺ കൊട്ടാരക്കര. എനിക്ക് കാർ മുകളിൽ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ? ഡെഡിക്കേറ്റഡ് ടു കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയുമെന്നാണ് നമ്മുടെ ആരോൺ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ബാച്ചിലർ പാർട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകി ശ്രേയാ ഘോഷാലും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290 0974 279 0909 0. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526 9090 9569 6 6 4 9 0 9 0. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: JM Architects, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444717171.
8: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
9: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
8: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
9: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
10: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം,
0: രാംജി ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്താ പരിപാടി? ഇന്ന്
1: വെറുതെ
0: ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒഴിവ് സമയങ്ങൾ അങ്ങനെ അക്ഷരങ്ങളെ പ്രണയിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയാണ്, തീർച്ചയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ. ഹലോ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, സ്വർഗപുത്രി നവരാത്രി. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പോ ഡെഡിക്കേഷൻ ഉണ്ടോ? മകൾ ജാനകിക്ക് വേണ്ടി അല്ലേ? ഞാൻ കരുതിയത് എന്തുകൊണ്ട് അനുപ്രിയ പറഞ്ഞില്ല, ഞാൻ കരുതിയായിരുന്നു എന്തുകൊണ്ട് അനുപ്രിയ ഡെഡിക്കേഷൻ പറഞ്ഞില്ലെന്ന് കരുതി. അല്ലല്ല, അനുപ്രിയക്ക് സാധാരണ പറയാറുള്ളതല്ലേ, അപ്പൊ ഞാൻ കരുതി എന്തുകൊണ്ട് അനുപ്രിയക്ക് പറഞ്ഞില്ല
1: പകരം.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ,
0: ശരി ശരി,
1: വെച്ചേരാ.
0: ആ പറഞ്ഞോളൂ, ആർക്ക് വേണ്ടിയാണ്? രജിതയ്ക്കും. ഓക്കെ, രജിതയ്ക്ക് ഫാമിലിക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു
1: അല്ലേ?
0: ഓക്കെ, പാട്ട് വെച്ചേരാ കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചു പാട്ട് സ്വർഗപുത്രി നവരാത്രി എന്ന എവർഗ്രീൻ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, നിഴലാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് ദീവ്രജമ ക്ഷീണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസേടൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷ് ചേട്ടനാണ് കേട്ടോ. ഞാൻ സുരേഷ് തെങ്ങമത്ത് നിന്നും മെസ്സേജ് അയക്കുന്നു. എനിക്കൊരു പെയിൻറ്റിംഗ് വർക്ക് ഷോപ്പാണ്, ഇവിടെ നല്ല മഴയാണ്. എൻ്റെ സ്റ്റാഫിന് വേണ്ടി മഴയേ മഴയേ എന്ന പാട്ട് വേണമെന്നാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സുരേഷ് എൻ്റെ സ്റ്റാഫിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ജെയിംസ് ആൻഡ് ആലീസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനടൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ ഈണത്തിൽ കാർത്തിക്കും അഭയാഹിരൺമയും ചേർന്ന് പാടിയൊരു മനോഹരമായ റൊമാൻറ്റിക് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0474219090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490906. ഓക്കെ, ഇപ്പോൾ ഉള്ള സ്ഥലം ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ദാസരൻ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം മോനെ, ഇത് നെടിയോളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം മോനെ.
0: മഴയുണ്ടോ?
1: നല്ല മഴയാണ്.
0: മഴയുണ്ടല്ലേ? ഓക്കെ, അപ്പോഴേ എന്താ പരിപാടി ഇന്ന്?
1: ആ, അംഗൻവാടിയില മക്കൾക്ക് ഒന്ന് മുട്ട ബിരിയാണി കൊടുത്തോണ്ടിരിക്കുന്നു, അവര് കഴിച്ചോണ്ടിരിക്കുന്നു, പാട്ട് കേൾക്കാനായിട്ടിരിക്കുന്നു.
0: എന്റെ ദൈവമേ, മുട്ട ബിരിയാണിയോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ എനിക്ക് തോന്നുന്നു മറ്റേ ഉപ്പുമാവ് വൈകിട്ടല്ലേ, ഉച്ചക്ക് നമ്മള് കഞ്ഞി അല്ലേ. ഇപ്പൊ മെനു ഒക്കെ കംപ്ലീറ്റ്ലി മാറി അല്ലേ?
1: മെനു കംപ്ലീറ്റ് മാറി.
0: ദൈവമേ, എനിക്ക് വയ്യ. ഞാൻ കഴിഞ്ഞ ദിവസം അതിന് ഏതോ ഒരു അംഗൻവാടിയുടെ മെനു കേട്ടപ്പോ സ്റ്റാർ ഹോട്ടലിലെ മെനു പോലെയാണ്, ഹോട്ടലിലെ മെനു പോലെയാണല്ലേ, ഒരുപാട് വെറൈറ്റി ഫുഡ്സ് അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇവിടെ ഫുഡൊക്കെ എങ്ങനെയാ? ഇന്നിപ്പം ദിവസം എന്ന് പറയുമ്പോ ഇന്ന്
1: സാറ്റർഡേ,
0: ഇന്ന് ശനിയാഴ്ച.
1: രാവിലെ ലഡു ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് മുട്ട ബിരിയാണി.
0: ഓക്കെ,
1: ഇനി പായസം.
0: പായസം, എനിക്ക് വയ്യ. അപ്പൊ നാളെയോ?
1: നാളെയല്ലേ.
0: ആ, നാളെ ഇല്ല. ഓക്കെ, ശരി ശരി, എന്റെ മണ്ടത്തര. ഓക്കെ, അടുത്ത വിട്ടേക്ക്, തിങ്കളാഴ്ച. ഇപ്പോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. ചെറിയൊരു പനി അടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്,
1: അത്
0: ഫെയിൽ ചെയ്യുന്നുണ്ടല്ലേ. ശരി ശരി, ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ജോലി ചെയ്യണമല്ലോ. അതെ, നിങ്ങൾക്ക് എന്റെ ദൈവം, അത് വരണം, വരണ്ട, ഈ ഒരു വാക്കുകൾ മതി, ഇതിലുണ്ടല്ലോ സ്നേഹം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പാട്ട് വെച്ച്, പാട്ട് ഏതായിരുന്നു? ആഹാ, അടിപൊളി പാട്ടാണല്ലോ. ഈ പാട്ട് എന്തുകൊണ്ടാ പറഞ്ഞേ? ഇഷ്ടമുള്ള പാട്ടാണ്.
1: നമുക്കേ മഴ സമയത്തൊക്കെ സ്വപ്നം കാണാനെ ആർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ,
0: തീർച്ചയായിട്ടും. എന്റെ ദൈവം, അതെ അതെ, അതുകൊണ്ട് ഈ പാട്ടങ്ങ് പറഞ്ഞാണല്ലേ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: താങ്ക്
0: യു, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് എന്റെ സ്വപ്നത്തിന്റെ മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1973 റിലീസ് ചെയ്ത അച്ചാണി എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കര മാഷിന്റെ ഈണത്തിൽ ദേവരജമ ശ്രീണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാൽ ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിരാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ്എം, ഞാൻ ജ്യോതർ. എനിക്ക് ഭ്രമരം എന്ന സിനിമയിൽ അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻവാ എന്ന പാട്ട് വെച്ച് തരുമോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ജ്യോതിർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജ്യോതിറിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭ്രമരം എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരാൻ്റെ വരികൾക്ക് മോഹൻ സിത്താറിൻ്റെ ഈണത്തിൽ വിജയ് യേശുദാസും കോറസും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904719190. ഇനി വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9522649090 9526649090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ, ദിസ് ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Yasit Coffee. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനു കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
3: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prabanan Temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
2: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ്ഐആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായ ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24 ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
5: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
2: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് July 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ്. അപ്പോൾ എന്തായാലും എന്തേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്ക് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് രാവേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ പ്രണവ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രണവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയോപ്പിൻ്റെ പുസ്തകം എന്ന സിനിമയ്ക്ക് വേണ്ടി നേഹ എസ് നായറും എക്സൻ പെരേരയും ചേർന്ന് മ്യൂസിക് ചെയ്ത് ഹരിശരണും നേഹ എസ് നായറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് സേവ് ദ ഡേറ്റുകൾക്ക് യൂസ് ചെയ്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധിക ചേച്ചിയാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്കിന്ന് ചിന്മയി പാടിയ എന്താരാ എന്താരാ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ രാധിക ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാധിക ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുമണം എനി നിക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് നേതയുടെ വരികൾക്ക് ജിബ്രാൻ്റെ ഈണത്തിൽ ഷദാബ് ഫരിദിയും ചിന്മയി ശ്രീപദയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474299090 0974219090. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524906 9094 9090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഗ്യാസ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടോടെ കോൾ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് രാജേഷ്.
0: രാജേഷ് ഏട്ടാ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ വെഞ്ഞാറമൂട്,
0: ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണ്.

0: സേഫ്റ്റി എന്ന് പറയാൻ പറ്റും. ഒരുപാട് കൊച്ചു മക്കളെ നമ്മളിങ്ങനെ അവരെ റെസ്പോൺസിബിൾ അല്ലേ, നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? അതൊരു വലിയ പണിയല്ലേ? ശരി ശരി, ഓക്കെ. അപ്പോഴേ ഇനി ഇത് പാട്ടാ കേൾക്കേണ്ടത്.
1: എനിക്ക് തച്ചോളി ഇവർക്ക് സേവകർ മാലയെയും മാറോടലിഞ്ഞു.
0: മാലയെയും മാറോടലിഞ്ഞു, ചിത്രചേച്ചി പാടിയ പാട്ട്. ഓക്കെ ശരി, പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി, ശരി ശരി, ഓക്കെ.
1: ഈ സോങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
0: ഓക്കെ ശരി ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചാരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാജേഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് മാലയും മാറോടലിഞ്ഞു എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തച്ചോളി വർഗീസ് ടേക്കവർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ചേട്ടൻ വരികൾക്ക് ശരത് സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്രത്തിച്ച് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ രാജേഷ് ചേട്ടന് വേണ്ടി കേട്ടോ. എൻ്റെ ഉത്സവം എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷയാണ് കേട്ടോ. ഹലോ ആസ്ട്രേ, ഞാൻ ദക്ഷയാണ്. എനിക്ക് അഴകിയ രാവണൻ എന്ന സിനിമയിലെ പ്രണയമണി തൂവൻ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ദക്ഷ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ദക്ഷയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1996 റിലീസ് ചെയ്ത അഴകിയ രാവണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം സുജാത ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0491 9090 0474 2919 1990. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9562 6649 90. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രേ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കും ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
8: ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ചിത്രജിച്ച് പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആശ്രയ FM 90 കാസറ്റ് കഫേയിൽ അഭയന്താനന്ദയെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അഭയന്താനന്ദയെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, ഞാനാ പകൽപുറിന്ന് ശീല.
0: എന്റെ ദൈവമേ, ആ റേഡിയോ ഒന്ന് കുറച്ച് വെച്ചേ. ഇത്രയും വോളിയത്തിലാണോ കേൾക്കുന്നത് വീട്ടില്? ഹലോ, ഓക്കെ, ഇത്രയും വോളിയത്തിലാണോ കേൾക്കുന്നത് വീട്ടിൽ റേഡിയോ? ശരി, ഓക്കെ. എന്റെ ദൈവമേ, അപ്പുറത്തുള്ള വീടാണെന്ന് ഓടിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും അപ്പുറത്തുള്ള വീട്ടുകാരൊന്നും വന്ന് പരാതി പറയരുതെന്ന്. ഓക്കെ, ആരാ സംസാരിക്കുന്നേ? ശീല ചേച്ചി, എന്തൊക്കെയുണ്ട്
1: വിശേഷം? മഴ പെയ്തോണ്ടിരിക്കുന്നു.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, ഞാനുണ്ട്, എന്റെ മോളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: പിന്നെ രണ്ട് മക്കൾ ഇവിടെ ഇല്ല, മൂന്ന് പേരാ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: മൂത്തയാള് പിന്നെ ഇളയ മോയ് പിന്നെ റിസോർട്ടിലാണ്, മലപ്പുറം മാനേജരായിട്ട്.
0: ഓക്കെ,
1: പിന്നെ ഒരു മോള് അയച്ചു, ഇനി ഒരു മോളുണ്ട്.
0: ഓക്കെ, ശരി ശരി, ഇങ്ങനെ അങ്ങ് പോവാണ്. ഓക്കെ, അപ്പൊ അപ്പൊ ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്?
1: എനിക്ക് ആറ്റിങ്കരയോരത്ത്
0: രണ്ടുപേര് പാടുവോ?
1: ഇല്ല,
0: പാട്ടൊന്നും ചോദിക്കരുതല്ലേ. എന്റെ ദൈവം, എനിക്ക് വയ്യ. ശരി ശരി, ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഓക്കെ,
0: ശരി ശരി ശരി, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ, വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ,
0: ഭാഗ്യം. ശരി ശരി, ഓക്കെ ഓക്കെ, തുടർന്ന് കേൾക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ഷീല ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ആറ്റിങ്കര ഓർത്തുന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രസതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ചേട്ടൻ വരികൾക്ക് രാജസാർ ഈണം നൽകി നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പാട്ടുകാരി മഞ്ജുരി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ഷീല ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കൊരു പാട്ട് വെച്ച് തരണേ, ഗുരു മൂവിയിലെ ദൈവസംഗീതം നീയല്ലേ എന്ന പാട്ട് വേണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആസ്ട്രേലിയ എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രേവതി ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ ഗുരു എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് രാജസാർ ഈണം നൽകി ദാസേട്ടനും രാധിക തിലക മാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാജസാർ ഈണം നൽകിയ രണ്ട് മനോഹരമായ പാട്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526649090 5926649090. സോ എവ്രിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
2: 12 നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Kettidam paniyan ningalkku endaanu ithra tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara kodavadilulla phone.
4: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
5: You are listening to Ashraya FM 90. Naadinoppam, Naattarkoppam.
2: 2026-ലെ തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുപിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ് ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റോഷനാണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് റോഷൻ. ഞാൻ പത്തനംതിട്ടയിൽനിന്നാണ്. എനിക്ക് ആവശ്യം മൂവിയിലെ സോങ് വേണം, ഡെഡിക്കേറ്റിംഗ് ഫോർ മൈ മദർ. അമ്മയുടെ പേര് മിനി എന്നാണ് നമ്മുടെ റോഷൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റോഷന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതായത് എനിക്കിഷ്ടമുള്ളൊരു ആവേശത്തിലെ പാട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ റോഷനുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് റോഷൻ പാട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആവേശം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഒരു പാട്ടാണ്, വിച്ച് ഇസ് അർമാദമാണ് ആ പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക ശശികുമാറിൻ്റെ വരികൾക്ക് സുഷിൻ ശ്യാമിൻ്റെ ഈണത്തിൽ നമ്മുടെ പ്രണവ് ശശിചേട്ടൻ പറയുക ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ റോഷന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ്. സോ ഈ വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ ടൈമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ലക്കി വിന്നർ ഈസ് യെസ് ആരോൺ ആണ് ആ ഒരു ലക്കി വിന്നർ കേട്ടോ. അപ്പോൾ എന്തായാലും ആരോൺ കൺഗ്രാറ്റ്സ്. ആരോണിനെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനമാണ്. സോ അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ് ആരോൺ കേട്ടോ. അപ്പോൾ എന്തായാലും ആരോണിനെ നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതേ കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരാരും തന്നെ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച നിങ്ങൾക്ക് വീണ്ടും ഇനി 12 മണിക്ക് കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. ഇനി രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്,
3: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എത്ര വേഗത്തിലാണ് മുന്നോട്ട് കുതിക്കുന്നത് അല്ലേ? ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും വർണ്ണ കാഴ്ചകളും നിറഞ്ഞ ഈ ഭൂമിയിൽ ആ കാഴ്ചകൾക്കിടയിൽ എവിടെയോ ആരും കാണാതെ പോകുന്ന ചിലരുണ്ട്. ഒരു കൊഴിഞ്ഞില പോലെ ജീവിതമാകുന്ന കാറ്റിൽ എങ്ങോട്ടെന്നില്ലാതെ അലയേണ്ടി വരുന്ന ചില നിസ്സഹായരായ മനുഷ്യർ. ഒരു കാലത്ത് തങ്ങൾക്ക് സ്വന്തമായി ഒരു കുടുംബവും കൂട്ടുണ്ടായിരുന്നു എന്ന് വെറുതെയെങ്കിലും ഓർക്കാൻ ശ്രമിക്കുന്നവർ, നെഞ്ചോട് ചേർത്ത് വളർത്തിയവർ തന്നെ കൈവിട്ടപ്പോൾ ഓർമ്മകളുടെ ഭാരവും പേറി പകച്ചു നിൽക്കുന്ന വാർദ്ധക്യം. സ്വന്തം മനസ്സിന്റെ താളം തെറ്റിയപ്പോൾ തിരിവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, സ്നേഹം എന്തെന്നറിയുന്നതിന് മുൻപേ ചിറകം മുളയ്ക്കും മുൻപേ അനാഥത്വത്തിന്റെ ഇരുട്ടിലേക്ക് വീണുപോയ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇവർക്കൊന്നും കാത്തിരിക്കാൻ ഒരു വീടില്ല, സങ്കടങ്ങൾ കേൾക്കാൻ പ്രിയപ്പെട്ടവരില്ല. നെഞ്ചുരുക്കി കരയുമ്പോൾ ആ കണ്ണുനീർ തുടച്ചു മാറ്റാൻ ഒരു കൈപോലും ഇല്ലാതെ ഈ വിശാലമായ ഭൂമിയുടെ ഏതോ കോണിൽ അവർ തീർത്തും ഏകാകികളാണ്. ഇരുട്ട് വീഴുമ്പോൾ എങ്ങോട്ടു പോകണമെന്നറിയാതെ വിശപ്പിന്റെയും രോഗങ്ങളുടെയും വേദനയിൽ അവർ നീറുകയാണ്. എന്നാൽ ചുറ്റുമുള്ള ലോകം അവർക്ക് നേരെ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ ആരും വേണ്ടാത്ത, എല്ലാവരും ഉപേക്ഷിച്ച ഈ ജന്മങ്ങളെ സ്വന്തം നെഞ്ചോട് ചേർക്കാൻ ഭൂമിയിൽ ഒരിടമുണ്ട്. സ്നേഹത്തിന്റെ നനവുള്ള, വാത്സല്യത്തിന്റെ കുളിലുള്ള ഒരു മേൽക്കൂര. അതെ, ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയവർക്കെല്ലാം സ്നേഹത്തിന്റെ തണലേകുന്ന സ്വർഗ വീടാണ് ആശ്രയ സങ്കേതം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഉറങ്ങാൻ നേരം അമ്മ പാടുത്തുന്ന താരാട്ടുപാട്ടുകൾ, വീണ് കരയുമ്പോൾ ഓടി വന്ന് വാരിപ്പുണർന്ന അച്ഛന്റെ സ്നേഹം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളുടെ നെഞ്ചിലെ ആ ചൂടാണ്. കുറുമ്പുകൾ കാട്ടാനും വാശി പിടിക്കാനും ഒരു സ്നേഹചുംബനത്താൽ ലോകം കീഴടക്കാനും കഴിയുന്ന ആ മനോഹരമായ കാലം. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുരുന്നുകൾക്കും ഈ ഭാഗ്യം ലഭിക്കാറുണ്ടോ? ഇല്ല എന്നതാണ് ഏറെ സങ്കടകരമായ സത്യം. കണ്ണു തുറക്കും മുമ്പേ സ്വന്തം അമ്മയുടെ മുഖം പോലും ഓർമ്മയിലാകും മുൻപേ അനാഥത്വത്തിന്റെ കൊടും തണുപ്പിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില പിൻ

കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് ചുറ്റും. കളിപ്പാട്ടങ്ങൾക്കു പകരം കണ്ണുനീർ മാത്രം കൂട്ടിനായുള്ളവർ. വിശക്കുമ്പോൾ ഒരു തുള്ളി പാല് നൽകാനോ ഇരുട്ടത്ത് പേടിച്ചു കരയുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാനോ ആരുമില്ലാത്ത കുറച്ച് പെൺകുഞ്ഞുങ്ങൾ. ചിറക് മുളയ്ക്കു മുമ്പേ പറക്കാൻ വിധിക്കപ്പെട്ട ഈ ക്രൂരമായ ലോകത്തിനു മുന്നിൽ പക്കച്ചു നിൽക്കുന്ന ആ ചെറിയ പെൺകുട്ടികൾ, സുരക്ഷിതമില്ലാത്ത തിരുവുകളിലും സ്നേഹം വറ്റിപ്പോയ ഇടനാഴികളിലും അവരുടെ ബാല്യം കരിഞ്ഞു പോകേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ കൊഴിഞ്ഞു പോകാൻ ആ കുരുന്നുകളെ വിട്ടുകൊടുക്കില്ല എന്ന കരുതലിന്റെ പേരാണ് ആശ്രയ സങ്കേതത്തിലെ ശിശുഭവൻ. 18 വയസ്സുവരെയുള്ള അനാഥരായ പെൺകുഞ്ഞുങ്ങൾക്ക് ഇതൊരു വെറും അഭയകേന്ദ്രം മാത്രമല്ല, അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗമാണ്. അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് നിന്ന് അവരെ വാത്സല്യത്തോടെ ഊട്ടാനും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്താനും ഒട്ടേറെ സുമനസ്സുകൾ ഇവിടെയുണ്ട്. സുരക്ഷിതമായ ഒരു മേൽക്കൂരയ്ക്കുള്ളിൽ നല്ല ഭക്ഷണവും വസ്ത്രവും സ്നേഹവും നൽകി നാളെയുടെ പ്രതീക്ഷകളായി അവരെ വളർത്തിയെടുക്കുന്ന ഒരു പുണ്യഭൂമി. പേടിയോ സങ്കടങ്ങളോ ഇല്ലാതെ അവർക്ക് പാറി നടക്കാൻ ഈ ശിശുഭവൻ സ്നേഹത്തിന്റെ ഒരു വലിയ ആകാശം തന്നെയാണ് തീർക്കുന്നത്. ഇവിടെ മുഴങ്ങുന്ന ഓരോ കുരുന്നിന്റെയും പൊട്ടിച്ചിരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും വറ്റാത്ത മനുഷ്യത്വത്തിന്റെ നന്മയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ സായാഹ്നം എന്ന് പറയുന്നത് എത്ര ശാന്തമായിരിക്കേണ്ട ഒരു സമയമാണ്. കഷ്ടപ്പാടുകളുടെയും നെട്ടോട്ടങ്ങളുടെയും വലിയൊരു കടമ്പ കടന്ന് ഇനി വിശ്രമിക്കാമെന്ന് ഒരു മനുഷ്യൻ കൊതിക്കുന്ന കാലം. തങ്ങളുടെ വിയർപ്പും ചോരയും നീരാക്കി വളർത്തിയെടുത്ത മക്കൾ വലുതായി അവരെ കുഞ്ഞുങ്ങൾക്കൊപ്പം കളിച്ചു ചിരിച്ച് ആ സ്നേഹത്തണലിൽ ബാക്കിയുള്ള കാലം സമാധാനത്തോടെ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കാത്ത ഏതു മാതാപിതാക്കളാണ് ഉള്ളത്? മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് ഒടുവിൽ ശരീരത്തിന്റെ ബലം കുറയുമ്പോൾ, ഓർമ്മകൾ മങ്ങുമ്പോൾ വിരയാർന്ന കൈകളൊന്ന് താങ്ങി പിടിക്കാൻ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം അവർ ഏറെ കൊതിക്കുന്നുണ്ടാകും. എന്നാൽ ആ സ്നേഹവും പരിചരണവും ഏറ്റവും കൂടുതൽ വേണ്ട ആ സമയത്ത് സ്വന്തം മക്കളാൽ തന്നെ തെരുവുകളിലേക്കും അമ്പലപ്പറമ്പുകളിലേക്കും തള്ളപ്പെടുന്നവരുണ്ട്. ഒരു വാക്കുപോലും പറയാതെ ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രി വരാന്തകളിലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആ വൃദ്ധഹൃദയങ്ങൾ എത്രമാത്രം തളർന്നു പോകുന്നുണ്ടാകാം. തന്നെ അന്വേഷിച്ച് മക്കൾ എപ്പോഴെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ കണ്ണീർ വറ്റിയ കണ്ണുകളോടെ വഴിയിലേക്ക് നോക്കിയിരുന്ന ആ അച്ഛനമ്മമാരുടെ സങ്കടം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? സ്വന്തം ചോരയിൽ പിറന്നവർ പോലും ഭാരമായി കണ്ട് വലിച്ചെറിയുന്ന ഈ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന ചോദ്യത്തിന് സാന്ത്വനത്തിന്റെ ഭാഷയിൽ നൽകാവുന്ന ഉത്തരമാണ് ആശ്രയ സങ്കേതത്തിലെ വയോജന കേന്ദ്രം.
2: ആശ്രയ സംഗീതം എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു സ്ഥാപനമാണ്. കാരണം ഇവിടെ ജാതി മത വ്യത്യാസമില്ല. വലിയവരെന്നോ ചെറിയവരെന്നോ താണവരെന്നോ കൂടിയവരെന്നോ ടീച്ചറെന്നോ അധ്യാപകനെന്നോ വക്കീലെന്നോ ഡോക്ടേഴ്സ് എന്നോ ഒന്നും ഒരു പരിഗണന നമ്മളില്ല. എല്ലാവരും നമ്മളിവിടെ ഒരുപോലെയാണ്. എങ്ങനെ വന്നവരെയാണെങ്കിലും നമ്മൾ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. അതുപോലെ ഈ സമൂഹത്തിലെ മറ്റുള്ളവരും ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും മാതൃകയാക്കണം. ഞങ്ങളുടെ ജോസാറ് ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരും ചെയ്ത് മാതൃകയാക്കി സാറിനെ സഹായിക്കാൻ സാറിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ എല്ലാവരും ഒരു താങ്ങായി നിന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഞങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുന്നു.
1: പ്രതീക്ഷകൾ അസ്തമിച്ച സ്നേഹിക്കാൻ ആരുമില്ലെന്ന് കരുതിയിരുന്ന ഒട്ടേറെ വയോജനങ്ങൾക്ക് സ്വന്തം വീടുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ സുരക്ഷിതമായ ഒരിടമാണ് ഇത്. മക്കൾ നൽകാത്ത സ്നേഹവും പരിചരണവും നൽകി അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും നൽകി അവരുടെ പഴയ കഥകൾ കേൾക്കാൻ കാതോർത്തു നിൽക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ അവിടെയുണ്ട്. പരസ്പരം സങ്കടങ്ങൾ പങ്കുവെച്ച് ഒരു പുതിയ കുടുംബമായി അവരവിടെ ജീവിക്കുകയാണ്. അനാഥത്വത്തിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ അവർക്കൊരു താങ്ങായി സ്നേഹത്തണലായി ആശ്രയ വയോജന കേന്ദ്രം നിലകൊള്ളുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികൾ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ തിരിച്ചിട്ടുള്ള എക്സ്പെർട്ട്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് എത്ര അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ് അല്ലേ? ചിന്തകളുടെയും ഓർമ്മകളുടെയും വികാരങ്ങളുടെയും വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ ക്യാൻവാസ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ആ വർണ്ണങ്ങൾ മാഞ്ഞു പോവുകയും ചിന്തകളുടെ നൂലിഴകൾ പൊട്ടിപ്പോവുകയും ചെയ്താലോ? മനസ്സിന്റെ താളം തെറ്റുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഇരുട്ടും നിസ്സഹായതയും എത്രത്തോളമാണെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റുമുള്ള ലോകം അവർക്ക് പെട്ടെന്ന് തികച്ചും അപരിചിതവും ഭയാനകവുമായി മാറുകയാണ്. വിശപ്പും ദാഹവും വേദനയും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം പേര് പോലും മറന്ന് കീറിയ വസ്ത്രങ്ങളുമായി തെരുവുകളിൽ അലയുന്നവരെ നാം എത്രയോ തവണ കണ്ടിരിക്കുന്നു. ഒരു നേരത്തെ വിശപ്പകറ്റാൻ മാലിന്യ കൂമ്പാരങ്ങളിൽ പരതുമ്പോഴും ചുറ്റുമുള്ളവർ അവരെ നോക്കി പരിഹസിക്കുമ്പോഴും ചിലർ കല്ലെറിയുമ്പോഴും ആർക്കും വേണ്ടാത്ത വെറും പാഴ്വസ്തുക്കളായി അവർ മാറുകയാണ്. അവർക്ക് വേണ്ടത് ചങ്ങലകളോ ഇരട്ടറകളോ അല്ല, മറിച്ച് അവരെ മനുഷ്യരായി കാണുന്ന കുറച്ചു സ്നേഹവും സാന്ത്വനവുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ലോകത്തിന് പലപ്പോഴും കഴിയാതെ പോകുന്നു. എന്നാൽ അങ്ങനെയുള്ളവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിക്കുകയാണ് ആശ്രയ സംഗീതം. തെരുവുകളിൽ അലയുന്ന ഈ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങൾ നൽകി ഒരു സഹജീവി എന്ന നിലയിൽ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന അത്ഭുതമാണ് ഇവിടെ കാണാൻ കഴിയുക. പ്രായമായവരും പിഞ്ചു കുഞ്ഞുങ്ങളും മാനസിക അസ്വസ്ഥം നേരിടുന്നവരുമായ ഏകദേശം 2000 അന്തേവാസികളാണ് ഈ സ്വർഗഭവനത്തിൽ ഇന്നൊരുമിച്ച് കഴിയുന്നത്. ഇത്രയും പേരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ നോക്കാൻ, അവർക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ താങ്ങും തണലുമായി നിൽക്കാൻ അനേകം സുമനസ്സുകളായ പ്രവർത്തകർ ഇവിടെയുണ്ട്.
2: ഇപ്പം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ തന്നെ 1000 ആൾക്കാരുണ്ട്. ഇവിടെ കൂടുതലും 1000 ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു 300 പേരോളം പേര് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താ പറയാ, ഇവർക്ക് സ്ഥല സൗകര്യ കുറവുണ്ടായതുകൊണ്ട് നമ്മുടെ ഇവിടെ ഓഡിറ്റോറിയത്തിലൊക്കെയാണ് ഇവര് കിടക്കുക. പാവരിശൊക്കെ ഒരു കട്ടിലിന്റെ അടിയിലൊക്കെയാണ് പാവരിശൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ 300 പേർക്ക് വേണം ഞങ്ങൾ ഒരു പുതിയൊരു സ്ഥാപനം ഇപ്പം ആശ്രയ തൊട്ടടുത്ത് തന്നെ നമ്മള് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയാണ്, 5 കെട്ടിടമാണ്. നമ്മുടെ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു കുറവും വരാത്ത നമ്മള് നല്ല രീതി തന്നെയാണ് ഇവരെ സംരക്ഷിച്ചപ്പോ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: ലാഭിച്ചില്ലാതെ അന്യന്റെ കണ്ണീർ ഒപ്പുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് വിശ്വസിക്കുന്ന കുറെ നല്ല മനുഷ്യർ. അതെ, കലേപുരം ആശ്രയ സംഗീതം എന്നത് കേവലം ഒരു സ്ഥാപനമല്ല, അത് മനുഷ്യത്വത്തിന്റെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ എന്നെന്നും ജീവിക്കുന്ന ഒരു വലിയ പ്രതീകമാണ്. സാന്ത്വനത്തിന്റെ അധ്യായം അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

You are listening to Ashray FM 90 Nadinuppam Natargopam. 2026-ലെ തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുപിടുക്കി. കരാട്ടയിൽ ബ്രൌൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറണ്ടി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന്?
2: റേഡിയോ ഇല്ല,
1: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ FM 90 എത്തി. വേഗം റെഡി ആയിക്കോ,
2: ഇത് നമ്മൾ പൊളിക്കും.
3: കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ FM 90
1: പെണ്ണരങ്ങ്.
3: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കുപ്പം. ശരിക്കും ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിലും ഐക്യത്തിലും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ആത്മവിശ്വാസവും ഐക്യവും ഉള്ള കല്യാൺ കുടുംബശ്രീയിലാണ് ഇന്ന് പെണ്ണരങ്ങ് എത്തിച്ചേർന്നിരിക്കുന്നത്. യെസ്, ശനിയാഴ്ച ദിവസമായിരിക്കുന്നു, വൈകുന്നേരം 4 മണിക്ക് നമ്മൾ പൂർണ്ണ ഗ്യാങ് ആയിട്ട് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ, ഈ കുടുംബശ്രീ കൂടുന്ന ഈ ഒരു വീട്ടിലേക്ക്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കല്യാൺ കുടുംബശ്രീയിലെ ഓരോ വ്യക്തികളും എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. അപ്പൊ തീർച്ചയായും നമ്മൾ എപ്പോഴും പറയും പോലെ ഒരു സ്ത്രീ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു കുടുംബം മുന്നേറുന്നത്. ഒരു കുടുംബം മുന്നേറുമ്പോഴാണ് ഒരു സമൂഹം വളരുന്നത്. ആ വളർച്ചയുടെ മനോഹരമായിട്ടുള്ള ഒരു അടയാളം തന്നെയാണ് കുടുംബശ്രീ. ഈ കുടുംബശ്രീയിലും മിണ്ടാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ വളരെ മിടുക്കുകളായിട്ടുള്ള വീട്ടമ്മമാര്, അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഓരോ കുടുംബശ്രീയിലും പെണ്ണരങ്ങ് ചെല്ലുമ്പോൾ അവർ വളരെ സൗഹൃദപരമായിട്ടാണ് കേട്ടോ നമ്മളോട് ഇടപഴകുന്നത്. ഒഫീഷ്യൽ രീതിയിലൊന്നുമല്ല, അൺഒഫീഷ്യലായിട്ട് തന്നെയാണ് ഓരോ പരിപാടിയും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഏരിയ കഴിഞ്ഞിട്ട് ഇനി പുതിയ പുതിയ ഏരിയകളും പുതിയ പുതിയ ഗെയിമുകളും ഒക്കെ ആയിട്ട് പലയിടത്തും നമുക്ക് പെണ്ണരങ്ങുമായിട്ട് എത്തേണ്ടതുണ്ട്. ഞാൻ അധികം വൈകാതെ തന്നെ ഇന്നത്തെ പെണ്ണരങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: സാഗർ ഏരിയ ജാക്കി.

0: Sagar alias Jackie.
1: See you in
2: hell. You are listening to Ashray FM 90, Nadinupam, Natargopam.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: യെസ് വെൽക്കം ബാക്ക് ടു പെണ്ണരങ്ങ്. കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ്, സദാനന്ദപുരത്താണ് നമ്മളുള്ളത്.
1: അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വ്യത്യസ്തമായ ഒരു പേരോടുകൂടിയ കുടുംബശ്രീയിൽ നമ്മൾ എത്തുന്നതെന്നുള്ള കാര്യം. ഈ കുടുംബശ്രീയുടെ പേര് കല്യാൺ എന്നാണ്. കല്യാണി എന്നുള്ള കുടുംബശ്രീയിൽ എപ്പോഴോ പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ കല്യാൺ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബശ്രീയിൽ അങ്ങനെ പോയിട്ടില്ല. അപ്പൊ പേരിന്റെ പിന്നിലെ ചരിത്രവും ഈ കുടുംബശ്രീ രൂപീകരിച്ച കാര്യങ്ങളും കഥകളും കൊഴിഞ്ഞു പോയ ആൾക്കാരെ പറ്റിയും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയണം. പഞ്ചായത്ത് തലത്തിലാണെങ്കിലും വാർഡ് തലത്തിലാണെങ്കിലും ഒരു പരിപാടികൾ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ പങ്കെടുക്കുക, അതിൽ നിങ്ങളുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും.
2: എന്റെ പേര് സുജാത പി ആർ. ഈ കല്യാൺ കുടുംബശ്രീയിലെ രണ്ട് സുജാതമാരുണ്ട്, അതുകൊണ്ടാണ് സുജാത പി ആർ എന്ന് പറഞ്ഞത്. ഒന്ന് സുജാത വി ആർ ആണ്. അങ്ങനെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് പോലും ആളിന്റെ പേര് തെറ്റിപ്പോവും. 2021 ഞങ്ങളുടെ കുടുംബശ്രീ രൂപീകരിച്ചത് ഫെബ്രുവരി മാസം. അന്ന് മുതൽ ഇന്ന് വരെയും കുടുംബശ്രീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ വായ്പകൾ കൊടുക്കുകയും അത് തിരിച്ചെടുക്കുകയും അത്തച്ചിട്ടി നടത്തുകയും ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് പുതിയ കാര്യങ്ങളൊക്കെ രൂപീകരിക്കണമെന്ന് എല്ലാവരും കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ വരം. കല്യാൺ എന്ന പേര് വരാൻ കാരണം വനജാകൃഷ്ണന്റെ മകൻ കല്യാൺ സിൽക്കില് ജോലിക്ക് പോയി. അന്ന് തൊട്ട് അന്ന് അവളിട്ട പേരാണ്, വനജാകൃഷ്ണൻ എന്ന വ്യക്തി ഇട്ട പേരാണ് കല്യാൺ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബശ്രീക്ക് കല്യാൺ എന്ന പേര് രൂപീകരിച്ചത്.
0: പെണ്ണരങ്ങ് കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ് ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Kettida paniyan ningalku endana idra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Poolavallil ullappol.
3: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 944-771-7171.
4: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: പെണ്ണിറങ്ങി തുടരുകയാണ് കൂടു ജീവിയാണുള്ളത്. എല്ലാ കുടുംബശ്രീയും ഓരോ തരത്തിലും വായ്പകൾ എടുക്കുന്നുണ്ട്. വായ്പകളാണ് ശരിക്കും അവർക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കൊരു ഹെൽപ്പ് കൊടുക്കാനൊക്കെ സഹായിക്കുന്നത്. പെട്ടെന്ന് കുറെ പൈസ സ്വരൂപിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാട് തന്നെയാണ്. കാരണം വളരെ ചെറിയ തുകയാണ് അവർ മാസവരിയായിട്ട് പിരിച്ചെടുക്കുന്നതൊക്കെ. എന്തായാലും വായ്പകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആ വായ്പ കൃത്യമായിട്ട് തിരിച്ചടക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കുടുംബശ്രീകളുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ കുടുംബശ്രീയുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം.
1: ഇനി വായ്പകളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് HDFC 2 ലക്ഷം രൂപയുടെ ഒരു ലോണ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയിലുള്ള പ്രതിവാര തുക അക്കൗണ്ടിൽ അടച്ചുകൊണ്ട് അതിൽ നിന്നും ലോൺ എടുത്ത് ഞങ്ങളുടെ ബെനിഫിറ്റ് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. ബാങ്കുകാർക്ക് പലിശ കൊടുക്കാതെ ഞങ്ങളുടെ കുടുംബശ്രീയിലേക്ക് ഞങ്ങൾ ബെനിഫിറ്റ് കൂട്ടുക, അതാണ് ഞങ്ങളുടെ താല്പര്യം. ബാങ്കുകളിൽ ഒന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ പലിശയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഈ പൈസ വീഴും. അത് ഞങ്ങൾക്ക് തന്നെ അത് ബെനിഫിറ്റ് ആയിട്ട് തീരും. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം വലിയ ലോണുകളൊന്നും എടുക്കാതെ മുന്നോട്ട് പോകണം. പിന്നെ ഇനി ചെറിയ ചെറിയ സ്വയം തൊഴിൽ ഇതിൽ തന്നെ നോക്കി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും വീട്ടിൽ ചുമ്മാതെ കുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കൈത്തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബശ്രീയെ മുന്നോട്ട് നയിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രാപ്തി ആയി വരുന്നതേ ഉള്ളൂ.
0: അപ്പൊ അതിനുള്ള പ്രാപ്തി ആവട്ടെ. വേറെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അഡീഷണൽ ആയിട്ട്? ഒന്നുമില്ല പറയാനായിട്ട്. അങ്ങനെ
2: അല്ല, കല്യാണം എന്നുള്ള പേര് വന്നത് വനജാകൃഷ്ണന്റെ മകൻ കല്യാൺ
0: നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പെണ്ണരങ്ങ് തുടരുകയാണ്, കൂടെ ജി ബി ആണുള്ളത്.
1: അപ്പൊ പെണ്ണരങ്ങുമായിട്ട് ഇവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഒരു ടീമിലേക്കാണ് എത്തിയിരിക്കുന്നത്, അത് കല്യാൺ കുടുംബശ്രീ തന്നെയാണ്. കാരണം ഈ വീട്ടിലും റേഡിയോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ഇവിടെ ചേച്ചിമാരൊക്കെ സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പെണ്ണരങ്ങിന്റെ അടുത്ത സെഷൻ ആയിട്ടുള്ള ഞാൻ മലയാളിയെ പറ്റി ഞാൻ പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും തരേണ്ടതില്ല. മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ പോകുന്ന നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ കണ്ടിന്യൂസ് ഇങ്ങനെ തുടർന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്ത് ടോപ്പിക് വേണം നിങ്ങൾക്ക് സംസാരിക്കാം. പലപ്പോഴും കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ള കുടുംബശ്രീയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങള് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കുന്ന ആൾക്കാരല്ല, തനി മലയാളികളാണെന്ന്. പക്ഷെ ഒരു ദിവസം നമ്മൾ എത്രയോ ഇംഗ്ലീഷ് വാക്കുകൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പിന്നീട് അറിയുന്നത്. എങ്ങനെ പോയി കഴിഞ്ഞാലും
2: ഇംഗ്ലീഷ് വാക്ക് വരും, നമ്മൾ ശ്രമിച്ചാലും വരാതിരിക്കത്തില്ല, വരും.
1: പക്ഷെ ഇപ്പൊ ശ്രമിക്കണം.
2: നടക്കുമെന്ന് അറിയത്തില്ല, നടത്തി നോക്കാം.
1: നടക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാന്നുള്ളതാണ്. അപ്പൊ ഈ ശ്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ടോപ്പിക് വേണോ തെരഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവരും ഫാമിലി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഹസ്ബൻഡിനെ പറ്റിയും അമ്മായിയമ്മയെ പറ്റിയും കല്യാണ ദിവസത്തെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. എന്ത് ടോപ്പിക് വേണോ നിങ്ങൾക്ക് പറയാം, ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാം. ചില ചേച്ചിമാരുണ്ട്, അവരുടെ കല്യാണം 30 വർഷം 40 വർഷം മുമ്പേ നടന്ന കല്യാണത്തിനെ പറ്റിയൊക്കെ ഓർത്തെടുത്ത് പറയുന്നവരുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുകയുണ്ട്. അങ്ങനെ ഈ കുടുംബശ്രീയിൽ ഈ ഞാൻ മലയാളി എന്നൊരു സെഗ്മെന്റ് നടത്തുമ്പോഴാണ് പരസ്പരം ഇതുവരെ അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നത് കേട്ടാ. എന്തായാലും നമ്മൾ അധികം സമയം ഒന്നും കളയുന്നില്ല. ഇവിടെ എല്ലാവരുടെ പേരെഴുതി ലോട്ട് എടുത്തിട്ടുണ്ട്. ലോട്ട് എടുക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ അമ്മയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു മിടിക്ക് വന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആദ്യത്തെ ലോട്ട് എടുക്കുന്നത് അമ്മയ്യാണ് കേട്ടോ. അമ്മയ്യ ഇതിൽ നിന്ന് ഐശ്വര്യമായിട്ടൊരു ലോട്ട് എടുക്കുന്നു. പറഞ്ഞു എടുത്തേ. ഓക്കെ, വായിച്ചോ. സാലി, അതെ, ഈ കുടുംബശ്രീയിൽ നിന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മതിയാക്കി പോവാന്നൊക്കെ പറഞ്ഞൊരാളാണ് കേട്ടോ. കുറച്ച് നാൾ മുന്നേ ഞാൻ നിർത്തി പോവാണ്, എനിക്ക് ഒരുപാട് ദൂരം നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇവര് ചേർത്ത് പിടിച്ച് നിർത്തി അങ്ങനെ പോവാൻ പറ്റില്ല എന്ന്. അതേ സാലി ചേച്ചി തന്നെയാണ് ഇതേ ആദ്യ ലോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഗെയിം എന്താന്നുള്ളത്? ഗെയിം എന്താന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഈ ഗെയിമില് നമ്മൾ സമയം തരും കേട്ടോ. എത്ര സമയമാണ് ചേച്ചി സംസാരിക്കുന്നതെന്നുള്ളതാണ്. എന്തിനെ പറ്റിയാ സംസാരിക്കാനുള്ളത് ശരിക്കും? എന്നാലും ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് സെറ്റാക്കണം. അതോ രണ്ടുമൂന്ന് പേരുടെ അടുത്ത് ചോദിച്ചിട്ട് വന്നാൽ മതിയോ? ഞാൻ നമുക്ക് വേറെ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ചോദിച്ച് അതിന്റെ ഒരു തുടക്കം ഒന്ന് കിട്ടിക്കഴിഞ്ഞാലേ ആ ഒരു ട്രാക്കിലോട്ട് എത്തത്തുള്ളൂ. അപ്പൊ അടുത്തത് എന്തായാലും സാലി ചേച്ചി തന്നെ എടുത്തു അടുത്തലോട്ട്.
0: എന്തായാലും ഒരു ചെറിയ ഇടവേളയിൽ നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് കേൾക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: പെണ്ണരങ്ങ് തുടരുകയാണ്. കൂടെ ജീവി ആണുള്ളത്.
1: അപ്പൊ അടുത്തത് എന്തായാലും സാലി ചേച്ചി തന്നെ എടുത്തു അടുത്ത ലോട്ട്. ആരാണ്? രാജലക്ഷ്മി. അതെ, ശരി. അപ്പോ രാജലക്ഷ്മി ചേച്ചിയാണ് കേട്ടോ. എന്താ ചേച്ചി സംസാരിക്കാൻ പോണേ?
0: ഫാമിലിയെ പറ്റിയാണോ പറയുന്നേ? ഞാൻ എന്ത് ചോദിച്ചാലും മലയാളത്തിലേ പറയാവൂ കേട്ടോ. ശരി, അപ്പോ ദേ സമയം ആരംഭിച്ചിരിക്കുകയാണ്. ടൈം സ്റ്റാർട്ട് നൗ. പറഞ്ഞു.
2: നിന്റെ കുടുംബത്തിൽ ചേട്ടൻ, അമ്മ, രണ്ട് മക്കള്, മോൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: ഏഴാം ക്ലാസ്സിൽ? ക്ലാസ് എന്നുള്ളത് എന്തുവാണ്? ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ ദേ 10 സെക്കൻഡേ സംസാരിച്ചുള്ളൂ കേട്ടോ. 10 സെക്കൻഡ് സംസാരിച്ചിട്ട് ഔട്ട് ആയിരിക്കുകയാണ്. ഏഴാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു. ക്ലാസ് എന്നുള്ളത് ഇംഗ്ലീഷാണ്.

0: എന്തായാലും ജയിച്ചി അങ്ങനെ ഔട്ടായിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വ്യക്തി ആരാന്നുള്ളത് നോക്കാം. അടുത്ത വ്യക്തി അടുത്തിരിക്കുന്ന ആൾക്കാരെ എടുക്കുകയാണ് കേട്ടോ. ലിജി ബിനു, ലിജി ബിനു ആണ്. അപ്പൊ ലിജി ചേച്ചി എന്താ സംസാരിക്കുന്നത്, എന്തിനെ പറ്റിയാ, എന്ത് വേണോ സംസാരിക്കാനുള്ള അവസരമുണ്ട്, എന്ത് വേണോ പറയാം, ഫാമിലിയെ പറ്റിയോ കല്യാണത്തിനെ പറ്റിയോ ഹസ്ബൻഡിനെ പറ്റിയോ അമ്മായി അമ്മയെ പറ്റിയോ ഒക്കെ പറയാം.
1: പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
0: അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് പറഞ്ഞേ പറ്റൂ.
1: സന്തോഷമായിട്ട് കഴിഞ്ഞു.
0: ശരി, എന്തായാലും നമുക്ക് സമയം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ. ഇതേ ആരംഭിച്ചിരിക്കുന്നു, പറഞ്ഞോ.
2: റെഡി.
1: പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഞങ്ങള് സന്തോഷമായിട്ട് പോകുന്നു. ഞാനുണ്ട്, എന്റെ ഭർത്താവുണ്ട്, പപ്പയുണ്ട്, മമ്മിയുണ്ട്.
0: മമ്മി കുഴപ്പമില്ല, പോട്ടെ, കുഴപ്പമില്ല.
1: മമ്മിയുണ്ട്, ഒരു മോളുണ്ട്, മോനുണ്ട്. മോള് ആതുര സേവനത്തിന് പഠിക്കുന്നു. മോന് അഞ്ചിൽ പഠിക്കുന്നു. ഹസ്ബൻഡ്,
0: ഹസ്ബൻഡ് 28 സെക്കൻഡ് ആട്ടോ. ആതുര സേവനത്തിന് പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നുള്ളൊരു വാക്ക് വന്നപ്പോ ചേച്ചിയും ഔട്ടായി. ഈ ഏരിയയിൽ നിന്ന് ഇനി അടുത്ത ഏരിയയിലോട്ടൊന്ന് പോകാൻ പറ്റുമോ? എനിക്ക് അങ്ങ് അറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
3: അപ്പൊ ഓരോ തവണ നമ്മൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ കഴിയും തോറും അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ശ്രദ്ധയോടുകൂടി മത്സരബുദ്ധി ഉള്ളവരാണ് കേട്ടോ. ശരിക്കും അത് നല്ലത് തന്നെയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്സരമാണ് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാം, എങ്ങനെ സമ്മാനം നേടാം, അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിച്ച് കൃത്യമായിട്ടും കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ മത്സരിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ പെണ്ണരങ്ങിന്റെ ഓരോ സെക്ഷനും ഏറ്റവും മനോഹരമായിട്ട് മാറുന്നതും. ഇതിലും അങ്ങനെ അടുത്തത് ഞാനാണോ, അടുത്തതിൽ എങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തേക്കും കൂടി ഞാൻ ഇനി എത്തുന്നുണ്ട് കേട്ടോ. പെണ്ണരങ്ങ് കല്യാൺ കുടുംബശ്രീയോടൊപ്പം ആണുള്ളത്. നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Kettidam paniyan ningalku endanu ithra tension?
3: Permit plan mudal nirmanam vare ella karyangalum attivuliyakkan
2: 37 varshathe pravarthi parijayamulla JM Architects nammude Kottarakara Kolavadilullappol.
3: JM Architects, government approved ISO certified civil engineers and builders. Contact 9444771771.
4: Vishwasthathayude vegathiyumayi 5G mobile and service center, ettu pudhi model smartphoneukal, mikacha laptop mobile service, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
5: ആശ്രയ FM 90.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: തിരികെ എത്താം നമുക്ക് കല്യാൺ കുടുംബശ്രീയിലേക്ക്. അപ്പോ ഗെയിമുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ.
1: അങ്ങ് അറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: പുഷ്പലത
1: അങ്ങനെ സെക്രട്ടറിയുടെ അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. സെക്രട്ടറി എന്ത് തോന്നുന്നു പറയൂ, എന്തുവാ പറയുന്നേ?
3: ഞാന് 30 വർഷം പൊടി കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് നടന്നതാണ്.
1: അപ്പൊ അതിന് അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. സമയം എന്തേ കൊടുക്കുകയാണ് കേട്ടോ, സമയം ആരംഭിച്ചിരിക്കുന്നു, പറഞ്ഞോ.
4: റെഡി.
3: പൊടി കുഞ്ഞുങ്ങളുമായിട്ടുള്ള അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് വലിയ രീതിയിലൊരു ഭയങ്കര മൂത്താവധിയൊക്കെ തോന്നിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുടുംബശ്രീയിൽ വന്നത്. കുടുംബശ്രീയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെയേറെ സന്തോഷമായി കഴിഞ്ഞു. സന്തോഷമാണ്. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ട ഒരു വയസ്സും 6 മാസം പ്രായം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ കുട്ടികൾ ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും സാറേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അതാണ് വളരെ വളരെ
1: സന്തോഷം. സാറേന്നുള്ളത് ഇംഗ്ലീഷ് അല്ലേ, നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ, ശ്വാസം വിടാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാലൊരു വലിയ കൈയുടെ കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ സംസാരിച്ചു. ഏകദേശം 35 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെ ആരും 1 മിനിറ്റ് പോലും സംസാരിച്ചില്ല കേട്ടോ. ഇങ്ങനെ ശരിയാവത്തില്ല. സാറേന്നുള്ളൊരു വാക്കില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട്. ആരാണ് അടുത്ത ആളാരാണ്? വനജ ചേച്ചി, എന്തോ ഓർത്തോണ്ടിരുന്നേ ഇവിടെ എടുക്കുന്നതാണുള്ളത്. അപ്പൊ ഇത്രയും ആൾക്കാർ പറഞ്ഞപ്പോ കേട്ട് പഠിച്ചല്ലോ. അല്ല,
0: എന്തായാലും ഒരു ചെറിയ ഇടവേളയിൽ നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് കേൾക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: പെണ്ണിറങ്ങി തുടരുകയാണ്. കൂടെ ജീവിയാണുള്ളത്
1: വനജ.
2: വനജ, വനജ ചേച്ചി, എന്തോ എന്തോ ഓർത്തോണ്ടിരുന്ന ഇവിടെ എടുക്കുന്നതാണുള്ളത്. എന്താ ടോപ്പിക്? എന്താ, എന്തിനെ പറ്റിയാ പറയുന്നത്?
3: എന്റെ ജീവിതത്തെ പറ്റി.
2: ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുവിടാത്തൊരു സത്യം വനജ ചേച്ചിയുടെ ജീവിതത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആ ജീവിതം കേട്ടറിയാനുള്ള ക്യൂരിയോസിറ്റി മുഖങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോ സമയം എന്തേ ആരംഭിച്ചിരിക്കുകയാണ്.
4: റെഡി.
3: ഞാന് ആര്യങ്കാവിലാണ് ജനിച്ച് വളർന്നത്. എന്റെ സ്ഥലം ആര്യങ്കാവാണ്. എന്റെ ചേട്ടന്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയിലെത്തി. ഇവിടെ വന്ന് ഞങ്ങൾ വാടകയ്ക്ക് 20 വർഷം താമസിച്ചു. ഇപ്പൊ 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു വീട് വെച്ച് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾ റബ്ബർ വെട്ടാൻ, ഞാനും എന്റെ ചേട്ടനും കൂടെ വെളുപ്പിന് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുമായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. രണ്ട് മക്കളുണ്ട്. ഒന്ന് മോടും, ഒരു മോനുണ്ട്. മോൻ ഇവിടെ ഇല്ല, മുമ്പിലയിലാണ്. മോടെ കല്യാണം കഴിഞ്ഞ് മോക്കൊരു കുഞ്ഞുണ്ട്. ഒരു സുഖമായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ റബ്ബർ വെട്ടി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഇപ്പൊ 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ പുതിയ വീടൊക്കെ വെച്ചു താമസം തുടങ്ങിയിരിക്കുന്നത്. ചേട്ടൻ ഓട്ടോ ഓടിക്കുന്നു.
2: ഓട്ടോ, ഓട്ടോ, ഓട്ടോ എന്നുള്ളത് എന്താണ്? ഇംഗ്ലീഷ് അല്ലേ? ഓട്ടോ ഇംഗ്ലീഷ് ആണ്. 3-ചക്ര വാഹനം, 3-ചക്ര വാഹനം.
3: അങ്ങനെ വേണമായിരുന്നു.
2: അങ്ങനെ. അപ്പോ ഏകദേശം നിങ്ങൾ രണ്ടുപേരും ഒരേ സമയമാണ് സംസാരിച്ചത്. എന്നാലും ഒരു 2 സെക്കൻഡ് വനജ ചേച്ചി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ, പഴയ പ്രസിഡന്റ് ആണ് നമ്മൾ പ്രതീക്ഷ.
3: തീർച്ചയായും
2: നമുക്കൊന്ന് നോക്കാം കേട്ടോ. എനിക്ക് എന്റെ പ്രതീക്ഷയും പഴയ പ്രസിഡന്റിൽ തന്നെയാണ്. സെക്രട്ടറി, എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്.
0: പെണ്ണരങ്ങ് കല്യാൺ കുടുംബശ്രീയോടൊപ്പം ആണുള്ളത്. നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
7: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
8: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
9: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

എല്ലാ തുടക്കത്തിനും മനോഹരമായിട്ടുള്ള ഒരു സമാപനമുണ്ട്. ഇവിടെ നമ്മൾ ഓരോ പെണ്ണരങ്ങും വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ചെറിയ വിഷമത്തോടു കൂടിയാണ്. കാരണം ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമമാണ് കേട്ടോ. എന്നിരുന്നാൽ തന്നെയും നിറഞ്ഞ പുഞ്ചിരി എല്ലാവരുടെയും മുഖത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സാന്നിധ്യം കൊണ്ട്, സഹകരണം കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു പറയുന്ന മറുപടിയും സ്നേഹവും നമ്മുടെ വെൽക്കമിങ്ങൊക്കെ കൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം തന്നു, നമ്മുടെ ഹൃദയം നിറഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ പെണ്ണരങ്ങിന്. അപ്പോൾ ഈ ഒരു വേദി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പേസിനെ ശബ്ദം കൊണ്ട് മനോഹരമാക്കി തീർത്തത് ഇവിടുത്തെ ഓരോ ചേച്ചിമാരുമാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് ശബ്ദം കൊണ്ടാണ് ഇവരൊക്കെ മനോഹരമാക്കി തീർക്കുന്നത് കേട്ടോ. ഇവിടെ വന്ന് മൈക്കുമായിട്ട് നമ്മൾ അവരടുത്തേക്ക് പോകുമ്പോൾ പലർക്കും പേടിയാണ്, എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, പറയുന്ന കാര്യങ്ങൾ പ്രശ്നമാകുമോ എന്നൊക്കെ. ചില കുടുംബശ്രീയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും ഇത് ഇടണ്ട കേട്ടോ, ആരെങ്കിലും കേട്ടാൽ പ്രശ്നമാവുമെന്ന്. അപ്പം ഞാൻ അവർക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നും ആവില്ല, നമ്മളെ ലിസണേഴ്സ് ഒക്കെ തന്നെ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നുള്ളത്. അപ്പോൾ കല്യാൺ കുടുംബശ്രീയുടെ കാര്യത്തിലും മറിച്ചൊന്നും സംഭവിക്കാനില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ, നിറഞ്ഞ മനസ്സോടു കൂടി തന്നെ നമ്മുടെ ലിസണേഴ്സ് ഒക്കെ കല്യാൺ കുടുംബശ്രീയിലെ ഓരോ ചേച്ചിമാരെയും ഇപ്പോൾ തന്നെ സ്വീകരിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അവർക്ക് കുറച്ച് ഗെയിമുകളിലൂടെയൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിന് നമുക്ക് അടുത്ത ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തായാലും പെണ്ണരങ്ങ് ഇത്രയും അടിപൊളിയാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലെ പല ഇരുണ്ട മുഖങ്ങളെയും തുറന്നു കാട്ടുന്ന ഒരു സിനിമ അറിയിപ്പ്. അറിയിപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ക്ലാബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. എന്നീ ഗംഭീര ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിലെ അനുഗ്രഹീത സംവിധായകൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ പ്രൊഡക്ഷൻസ്, ഷെബിൻ ബക്കർ പ്രൊഡക്ഷൻസ്, അതുപോലെ മഹേഷ് നാരായണന്റെ മൂവി നാരേറ്റീവ്സ് എന്നിവർ സംയുക്തമായാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബനും വളരെ സ്വാഭാവികമായ അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ദിവ്യ പ്രഭയുമാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി സ്ക്രീനിൽ
1: എത്തുന്നത്.
0: ഈ സിനിമയുടെ കഥ വെറും രണ്ടോ മൂന്നോ വരികളിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, കോവിഡ് കാലത്ത് ഡൽഹിയിലെ നോയിഡയിലുള്ള ഒരു മെഡിക്കൽ ഗ്ലൗസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഹരീഷ്, രശ്മി എന്നീ മലയാളി ദമ്പതികളുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ പ്രചരിക്കുന്ന ഒരു വ്യാജ വീഡിയോ അവരുടെ കുടുംബജീവിതത്തിലും തൊഴിലിടത്തിലും ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും അതുവഴി അവരുടെ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളുമാണ് സിനിമ പറയുന്നത്. റിലീസിന് മുൻപ് തന്നെ ലോക പ്രശസ്തമായ ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന ചരിത്ര നേട്ടം ഈ സിനിമ സ്വന്തമാക്കിയിരുന്നു.
2: എനിക്ക് ബി ബ്ലോക്കിൽ എന്നതാ കാര്യം? ഞാൻ എന്തോത്തിനാ അവിടെ പോകുന്നേ?
3: രശ്മി കള്ളം പറയരുത്. ബി ബ്ലോക്കിലെ ബീഡിംഗ് സ്റ്റേഷനിൽ വീഡിയോ എടുത്തിരിക്കുന്നത്. നീ അവിടെ പോയത് കണ്ടവരുണ്ട്.
2: ഇതെന്തോന്ന് അറിയിച്ചേട്ടാ ഇത്? ഇപ്പോഴൊരു തല കയറ്റി വെച്ചേക്ക് വന്നോ? ഞാൻ ഒരു ബി ബ്ലോക്കിലും പോയിട്ടില്ല. അതെങ്ങനെ ഞാനാക്കുന്നത്?
0: തുടർന്ന് IFFK ഉൾപ്പെടെയുള്ള രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ഈ സിനിമ പിന്നീട് നെറ്റ്ഫ്ലിക്സിലൂടെയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിയപ്പോൾ വലിയൊരു നിരൂപക പ്രശംസയാണ് ഏറ്റുവാങ്ങിയത്. തികച്ചും റിയലിസ്റ്റിക് ആയ ആഖ്യാന ശൈലിയും പച്ചയായ മനുഷ്യരുടെ കഥ പറഞ്ഞ ഈ സിനിമ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരുടെയും ഉള്ളിൽ ഒരു ചെറിയ വിങ്ങൽ ബാക്കിയാക്കിയാണ് കടന്നു പോകുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ഇനി അറിയിപ്പ് എന്ന സിനിമയുടെ കഥയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. സിനിമ തുടങ്ങുന്നത് നോയിഡയിലെ അതിശൈത്യമുള്ള ഒരു സാഹചര്യത്തിൽ കോവിഡ് മഹാമാരിയുടെ സമയത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന ഒരു ഗ്ലൗസ് ഫാക്ടറിയിൽ നിന്നുമാണ്. ഹരീഷും ഭാര്യ രശ്മിയും അവിടെയാണ് ജോലി ചെയ്യുന്നത്. എങ്ങനെ ഒരു വിശ്രീയാക്കി വിദേശത്തേക്ക് പോയി മെച്ചപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് അവരുടെ ഒരേ ഒരു സ്വപ്നം.
1: പൈസ കൊടുത്ത് തിരിച്ചറിഞ്ഞ പോലെ
2: കൊടുക്കാനാണെങ്കിൽ ഞാൻ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. വിസയ്ക്ക് വെയിറ്റ് വരും, പിന്നെ റീഫണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല.
1: 8 മാസം ഇവിടെ നാട്ടുകാരെങ്കിലും ഇങ്ങനെ പറ്റിക്കാൻ പോകാനോ?
2: എടാ, ഇതിങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? അടുത്തൊരു വർഷത്തോടെ കേരളത്തിലോട്ടല്ലാതെ തിരിച്ചു പോകാൻ കൂടെ നടക്കത്തില്ല. ഹരീഷ് വരണമെന്ന് വെച്ചാൽ കൊണ്ടു കൊടുത്തു
1: നോക്ക്. നിവൃത്തിയുടെ ഉണ്ടോ? നിങ്ങളൊരു വഴി പറഞ്ഞോ.
2: എടാ, തൽക്കാലം ഉള്ളടത്ത് നിൽക്കി, നിങ്ങൾ കാണാൻ ജോലിയിലും ഉണ്ട്. എന്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ചെല്ലേ, ഞാൻ വിളിക്കാം.
0: ഇതിനായി വിദേശത്തെ ജോലിക്ക് അപേക്ഷിക്കാൻ തങ്ങളുടെ ജോലിയിലെ പ്രാവീണ്യം തെളിയിക്കുന്ന ഒരു സ്കില്ലിംഗ് വീഡിയോ അവർ ഫാക്ടറിയിൽ വെച്ച് സ്വന്തമായി ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഈ വീഡിയോ ഒരു മോശം വീഡിയോയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കിടയിൽ വാട്സാപ്പിലൂടെ പ്രചരിക്കുകയാണ്. താൻ നിരപരാധിയാണെന്നും ആ വീഡിയോയിലുള്ളത് താൻ അല്ലെന്നും രശ്മിക്ക് ഉറപ്പാണെങ്കിലും സമൂഹത്തിന്റെ കുത്തുവാക്കുകൾക്ക് മുൻപിൽ അവർ പകച്ചു നിൽക്കുന്നു. ഇവിടെയാണ് ഹരീഷ് എന്ന ഭർത്താവിന്റെ തന്നിത്തരം പുറത്തു വരുന്നത്. ഭാര്യയെ വിശ്വസിച്ച് അവൾക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം പുരുഷാധിപത്യത്തിന്റെ സകല ഈഗോയും പേർന്ന ഹരീഷ് അവളെ സംശയിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങുന്നു. പോലീസിൽ പരാതി നൽകുന്നുണ്ടെങ്കിലും ഫാക്ടറി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചൂഷണങ്ങളും പോലീസിന്റെ അനാസ്ഥയും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു.
3: നമ്മുടെ വീട് എങ്ങനെ പുറത്തു പോയി ഹരീഷ് ചേട്ടാ?
1: അറിയില്ല, ഏജൻസിന്നെല്ലാം കിട്ടിയതായിരിക്കും.
3: നമ്മളോട് എന്തിനാ ഇത് ചെയ്യുന്നേ? നാട്ടില് ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് തെണ്ടിട്ട്
1: എണീക്ക് പോലീസ് പറഞ്ഞു.
3: എന്തിനാ? അവര് എന്നെ ഇങ്ങനെ നോക്കത്തില്ലേ?
1: അത് മറച്ചോണ്ടിരുന്ന കാര്യം തെളിക്കണ്ടേ?
3: ഞാനിനി എങ്ങോട്ടും ഇല്ല ഹരീഷ് ചേട്ടാ, എനിക്ക് നാട്ടിൽ പോണം.
1: എവിടെ പോയാലും ഉള്ളത് മാഞ്ഞൊന്നും പോകത്തില്ല രശ്മി.
0: വീഡിയോ പ്രചരിച്ചതിന്റെ പേരിൽ രശ്മിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ മാനേജ്മെന്റ് ശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി വിദേശത്തേക്ക് കടക്കാൻ വേണ്ടി ഹരീഷ് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നു. ഇതിനായി അവർ സ്വന്തം ഭാര്യയെ പോലും മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തന്റെ ഭർത്താവിന് തന്നേക്കാൾ വലുത് പണവും വിസയും അയാളുടെ ദുരഭിമാനവുമാണെന്ന് രശ്മി തിരിച്ചറിയുകയാണ്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഹരീഷ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്ന രശ്മി അയാളോടൊപ്പം പോകാൻ തയ്യാറാകുന്നില്ല. അവൾ തന്റെ പാസ്പോർട്ട് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചുകൊണ്ട് തനിച്ചുള്ളൊരു പുതിയ ജീവിതത്തിലേക്ക് ധീരമായി നടത്തകലിനടുത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: You are listening to Ashraya FM 90 Nadinuppam Natargopam.
1: Nallaru Joli Swapnamano Engil Neda Mikacha Career 10th Plus 2 Degree Kazhinjavarkku Nursing Assistant Hospital Administration Human Resource Management Digital Marketing Executive Professional Accounting Front Office Management Cosmetology തുടങ്ങിയ Short Term കോഴ്സുകൾ Revox Professional Academy Rafa Aroma Hospital Kottarakara.
2: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara
4: Oxygenil Ravum Pagalum Neendu Nilkkunna Mahalabathinte 100 Manikkur Day and Night Sale July 3 4 5 6 Theeyathikalil Home and Kitchen Appliancesukalkku Bumper Offerukal Samayam Parimitham Offerukal Adhilum Special Oxygenne Ella Showroomukalilum Raathri 12
5: Mani Oxygen The Digital Expert
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
7: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
2: നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതിപാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
1: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകൂടം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തുനിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻമുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻമുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: അറിയപ്പെട്ട സിനിമയെ പൂർണ്ണതയിലെത്തിക്കുന്നത് അതിലെ അഠിനേതാക്കളുടെ പ്രകടനവും അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനവുമാണ്. ഇക്കാര്യത്തിൽ അറിയിപ്പൊരു പാഠപുസ്തകമാണ്. കുഞ്ചാക്കോ ബോബൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് ഇതിലെ ഹരീഷ്. ഒരു നായകൻ എന്നതിലുപരി വളരെ സ്വാർത്ഥനായ, ഭാര്യയെ സംശയിക്കുന്ന, ഉള്ളിൽ ഭയവും പുറത്ത് ദേഷ്യവുമുള്ള ഒരു സാധാരണക്കാരനെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്.
1: എനിക്ക് ബി ബ്ലോക്കിൽ എന്നതാ കാര്യം? ഞാൻ എന്തോന്നാ അവിടെ പോകുന്നേ?
2: കള്ളം പറയരുത്. ബി ബ്ലോക്കിലെ ബീഡിംഗ് സ്റ്റേഷനിൽ കണ്ടവരുണ്ട്.
1: ഇതെന്തോന്നാ ഹരീഷ് ചേട്ടാ, ഇത് ഇപ്പോഴും തല കയറ്റി വെച്ചേക്ക് വന്നോ? ഞാൻ ഒരു ബി ബ്ലോക്കിലും പോയിട്ടില്ല.
0: എന്നാൽ ഈ സിനിമയുടെ യഥാർത്ഥ ജീവൻ എന്ന് പറയുന്നത് രശ്മിയായി ജീവിച്ച ദിവ്യപ്രഭയാണ്. ഒരു സാധാരണ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അപമാനവും ഒടുവിൽ അവൾ നേടിയെടുക്കുന്ന അസാമാന്യമായ ധൈര്യവും ദിവ്യപ്രഭയുടെ മുഖഭാവങ്ങളിൽ അതിഗംഭീരമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ലവ്ലി മിശ്ര, ഡാനിഷ് ഹുസൈൻ, കണ്ണൻ നായർ തുടങ്ങിയ സഹതാരങ്ങളും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കി. സാങ്കേതിക മികവിന്റെ കാര്യത്തിലും ഈ സിനിമ മുൻപന്തിയിലാണ്. സാനു ജോൺ വർഗീസ് എന്ന അതുല്യ ചായക്കിറകൻ ക്യാമറയിലൂടെ നോയിഡയിലെ മരവിപ്പിക്കൻ തണുപ്പും ഫാക്ടറിക്കുള്ളിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവും പ്രേക്ഷകരിലേക്ക് അതേപടി എത്തിച്ചു. മഹേഷ് നാരായണൻ തന്നെയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥയുടെ ഒഴുക്ക് എവിടെയും നഷ്ടപ്പെടുന്നില്ല. സിനിമയുടെ മറ്റൊരു വലിയ ആകർഷണം സുഷിൻ ശ്യാം ഒരുക്കിയ പശ്ചാത്തല സംഗീതമാണ്. സാധാരണ സിനിമകളിലെ പോലെ പാട്ടുകൾ ഇതിലില്ലെങ്കിലും കഥയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മിതമായും എന്നാൽ ഹൃദയത്തിൽ തറയ്ക്കുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതമാണ് സുഷിൻ നൽകിയിരിക്കുന്നത്. മികച്ചൊരു കലാസൃഷ്ടി എന്ന നിലയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ പൂർണ്ണമായും റിയലിസ്റ്റിക് രീതിയിൽ ചിത്രീകരിച്ച ഈ സിനിമ തിയേറ്റർ റിലീസ് ഒഴിവാക്കി നേരിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ കോടികളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്കാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തതെന്ന് നിസ്സംശയം പറയാം.

0: മികച്ച ആഖ്യാനവും ഗംഭീര പ്രകടനങ്ങളും ഒളിച്ചേർന്ന ഈ അറിയിപ്പ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ദൃശ്യ വിരുന്നാണ്. സോപ്പേതാലും ഇന്നത്തെ ക്ലാബോർഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു മികച്ച സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.
1: This one's for the people, real people in the midst of life, in the heart of every strife, pushed around, kicked around, yet the ones who hang in there.

0: love. ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.

0: pam.
1: Music Mappas.
2: Hey, hello, good evening, and welcome to Music Mappas with me, RJ Elukutti. പുതു പുത്തൻ പാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറും 20 മണിക്കൂർ കൊണ്ട് ഫുൾ ഷൂട്ടിംഗ് തീർത്ത് ഇപ്പോൾ വൈറലായിട്ട് മാറിയിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പാട്ട് പുതിയൊരു പാട്ടല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ റിലീസ് ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ടായിട്ട് മാറി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഇപ്പോ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ട് ഈ പാട്ട് റിലീസ് ചെയ്തപ്പോ പണ്ടത്തേലും ഒരു അക്സെപ്റ്റൻസ് ആണ് ഇപ്പോ ഈ പാട്ടിന് കിട്ടിയിരിക്കുന്നത്. ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് കല്യാണി. യെസ്, വെറും 20 മണിക്കൂറേ വേണ്ടി വന്നിട്ടുള്ളൂ ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഫാന്റാസ്റ്റിക് പാട്ട് ഫുള്ള് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതിന് വലിയൊരു കൈയടി സെയിൻ മീഡിയയ്ക്ക് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. യെസ്, കേരളാസ് വൈറൽ

ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസും ആയിട്ടാണ് കല്യാണി എന്നുള്ള പാട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ഈ അപ്ഗ്രേഡ് ഈ വിഷ്വൽസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ശ്രേയ ഘോഷാല് ഒരു പുതിയ ചാം തന്നെ ഈ ഒരു പാട്ടിന് കൊണ്ടുവന്നിട്ടുണ്ട് ത്രൂ ഹർ വോക്കൽസ്. ആൻഡ് അത് മാത്രമല്ല, സാനിയ അയ്യപ്പൻ മാച്ചസ് ദാറ്റ് മാജിക് വിത്ത് ഹർ സ്ക്രീൻ പ്രസൻസ്. എസ്, കല്യാണി എന്ന് പറയുന്ന ഈ ഒരു പാട്ടില് നമ്മുടെ സാനിയ അയ്യപ്പന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് ഈ ഒരു അപ്ഗ്രേഡഡ് കല്യാണി പാട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ് ചാർട്ടിലെ ഫോർത്ത് പൊസിഷനിലാണ് ഈ ഒരു പാട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 54 സുഹാസ് മൊയ്തീൻ, പുൽകിത് ശർമ്മ എന്നിവരൊക്കെ കൂടി ചേർന്ന് എഴുതിയിട്ടുള്ളൊരു പാട്ടാണ് കല്യാണി എന്നുള്ളത്. ഈ പാട്ട് ഫസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കോമ്പോസിഷൻ ആയിരുന്നു ഈ ഒരു പാട്ടിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ഈ ഒരു പാട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു അപ്ഗ്രേഡഡ് വേർഷനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ മ്യൂസിക് ലവേഴ്സിന്റെ ഇടയിലും ഒരു ഇഷ്ടം നേടിയെടുത്തിരിക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ അഡോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

എന്റെ ചട്ടം മാറി നിക്ക്, മാമ പൊട്ട കേറി നിക്ക്, കാറ്റ് പൊട്ട ചീഞ്ഞ മുട്ടട തോട് പോലെ ഒരു മോന്ത കാട്ടിച്ച് കാറി നിക്കല. നാലു വരലും കഞ്ചിമുത്തി ഞാൻ മൂത്തുകുത്തിയ ചോര തുപ്പു, പാര വെക്കാൻ പാലമിട്ട മാറി നിന്നോ പല്ലെടുക്കും, അരക്കണ കീപ്പെട്ട് കെട്ടിയ മുണ്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ.

0: Yes, we are back on Music Mappal with me, RJ. Likuti, oru beautiful aayittla Tamil paattaanu nammal kelkanaayittu povunathu from the movie Idayam Murali.
1: Music Mappal.
0: കാട്ടഴകിന്നാണ് കേട്ടോ ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. തമൻ സാര മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. വിവേക് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. അഥർവ കായിഡു എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഇതയം മുരളി എന്നുള്ളത്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് തമൻ സാർ തന്നെയാണ് കേട്ടോ. പ്രീതി, കായിഡു, നാറ്റി, തമനസ്, നിഹാരിക, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആകാശ് ഭാസ്കരനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. And the opus is done by Manoj Paramahamsa. So, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. ഇതുപോലെ ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വഴിയേ വരുന്നുണ്ട്. So, keep on listening, ശ്രീ FM 99.9 നാട്ടാർക്കും.

0: റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
2: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
0: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
2: YS ഉള്ളപ്പോൾ വൈ വറി.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: കുറെ ജോണറിലുള്ള പാട്ടുകളും സിനിമകളൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ല. ചിലർക്ക് ചില പെർട്ടിക്കുലർ ജോണേഴ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഒരു ജോണറിലുള്ള പാട്ടുകളായിക്കോട്ടെ സിനിമകളായിക്കോട്ടെ തപ്പിപ്പിടിച്ചു പോയി കാണുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. സോ സ്പെഷ്യലി എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഈ മെലഡി സോങ്സിനെക്കാട്ടിലും ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള സ്ലോ പേസ്ഡ് മ്യൂസിക്കിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ഇഷ്ടം കുറച്ച് ഫണ്ണി ആയിട്ടുള്ള നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ പറ്റുന്ന ആ കൂടെ തന്നെ വൈബ് ചെയ്യാനും പറ്റുന്ന പാട്ടുകളാണ്. സോ അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി ധമാൽ 4.
1: മ്യൂസിക് മപ്പാസ്.

സാരി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിലെ 7th പൊസിഷനാണ് ഈ ഒരു പാട്ട് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ദ്ര കുമാർ സർ ഡയറക്ട് ചെയ്ത്, അജയ് ദേവ്ഗൺ, അർഷദ് വർസി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജഫറി, രവി കിഷാൻ, സഞ്ജയ് മിശ്ര, ഉപേന്ദ്ര, അഞ്ജലി എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ധമാൽ 4. ഭയങ്കര രസാണ് ഈ ഒരു പാട്ട് കണ്ടോണ്ടിരിക്കാൻ ആൻഡ് ഒപ്പം തന്നെ കേട്ടോണ്ടിരിക്കാനും. 10th July ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസിനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫാമിലി എന്റർടൈനർ. സോ നമുക്ക് ഈ ഒരു സിനിമയിലെ സാരി എന്ന പാട്ട് കേൾക്കാം. ആൻഡ് ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ബൈ തനിഷ്ക് ബക്ഷി, സഞ്ജു റാത്തോഡ്, ആൻഡ് പാടിയിട്ടുള്ളത് സഞ്ജു റാത്തോഡ് ആണ്. ലിറിക്സ് ഇസ് പെൻഡ് ബൈ രശ്മി വിരാഗ് ആൻഡ് സഞ്ജു റാത്തോഡ്. സോ നമുക്ക് ഈ പാട്ട് കേൾക്കാം. മ്യൂസിക് ബുക്കാസിലൂടെ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ
1: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ July 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഡിജിറ്റൽ എക്സ്പെർട്ട്.

எஸ் வி ஆர் பேக் ஆன் மியூசிக் மபாஸ் வித் மீ ஆர் ஜே ஏலிக்குட்டி. புது புத்தன் சினிமகளிலே புது புத்தன் ட்ராக்குகளான நம்ம மியூசிக் மபாஸிலூடെ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ പുത്തൻ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും റീസെന്റ്ലി നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് കയ്യടു. കയ്യടുന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് പവിഴമല്ലിയാണ്. അതിലെ സൂപ്പർ ഡാൻസും എല്ലാവരും വൈബ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് ആ ഒരു പാട്ടിനെ പറ്റിയല്ല, പറഞ്ഞു വരുന്നത് സാം സി എസ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഇമ്മോർട്ടൽ എന്ന് പറയുന്ന സിനിമയിലെ ലവ് യു എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ.

ഈ ഒരു പാട്ട് ഇനി നമ്മൾ അങ്ങോട്ട് വൈബ് ചെയ്യാനായിട്ട് പോകുന്ന പാട്ടുകാരിക്കും. ബിക്കോസ് അതിലെ ഹുക്ക് സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര രസമാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാനും ഡാൻസ് കളിക്കാനും. സോ നമ്മൾ ആ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് പാടിയിട്ടുള്ളത് സാം സി എസും രേഷ്മ ശ്യാമും ചേർന്നോണാണ്. പക്ഷെ ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് കായഡുവും ജി വി പ്രകാശ് കുമാറും ആണ് കേട്ടോ. ഷാലി സി ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീട്ടുള്ളത്. ജി വി പ്രകാശ് കുമാർ, കായഡു, ടി എം കാർത്തിക്, കുമാർ നടരാജൻ, ലുല്ലു സഭാമാരൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത്. എ കെ ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മാരിയപ്പൻ ചിന്നയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അരുൺ രാധാകൃഷ്ണനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്നാലും നമുക്കൊട്ടും താമസിക്കാതെ ഇമ്മോർട്ടൽ മൂവിയിലെ ലവ് യു എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ഈ ഒരു പാട്ടിനെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പൊ നമ്മള് മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. ചിന്ന ചിന്ന ആസയെന്ന് കേട്ടപ്പോ തന്നെ അത് ഏത് സിനിമയാന്ന് മനസ്സിലായി കാണുള്ളൂ. യെസ്, ചിന്ന ചിന്ന ആസയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് നമ്മൾ ഇനി മ്യൂസിക് ബൊക്കാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ശുഭ വാരണാസി.

ഭയങ്കര രസമാണ് ഈ ഒരു പാട്ട് കേൾക്കാൻ കേട്ടോ. കേൾക്കാൻ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കാനും വിഷ്വലിയും വളരെ സൂപ്പർബായിട്ടാണ് ഈ ഒരു പാട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വി നോ ദാറ്റ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന ഒരു മ്യൂസിക് കോമ്പോസിഷൻ ആണ്. ആ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു പാട്ടിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. കപിൽ കപിലനും ശിഖ ജോഷിയും ചേർന്നുകൊണ്ടാണ് ശുഭ വാരണാസി എന്നുള്ള ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി അൻവർ അലി ആൻഡ് വരുൺ ഗ്രോവർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് കേട്ടോ. ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ, പ്രവീൺ, സോണി മോഹൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന്റെ കോറസ് പോർഷൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർക്കഷൻസും വയലിൻ സോളോയും വീണയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഈ ഒരു പാട്ടിനെ യുണീക്ക് ആയിട്ട് നിർത്തുന്നതും. ആസ് വി ഓൾ നോ, ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാം, അപർണ ബാലമുരളി, ജാഫർ സിദ്ദിഖ്, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസ എന്നുള്ളത്. തിയേറ്ററിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വർഷ വസുദേവ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിജിത് ബാബുജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കില് അൻവർ അലി, ഉമാദേവി, വരുൺ ഗ്രോവർ, നാൻ മിത്തേക്ക്, ധന്യ സുരേഷ് മേനോൻ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിലെ പല പാട്ടുകൾക്കും ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ വളരെ സ്പെഷ്യലി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. മ്യൂസിക് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, നമ്മളുടെ മനസ്സിനൊക്കെ ഒന്ന് കാമാക്കാനും കൂളാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളാണ് ഗോവിന്ദ് വസന്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തതിലെ ഒരു പാട്ടാണ് ശുഭ വാരണാസി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കളയാം. നമ്മുടെ മ്യൂസിക് മുഫാസിലൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങോട്ടും പോകണ്ടാക്കി പോലീസ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മൊബാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട്. റാം ഇൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ യാർ യാർ ഇവൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ ഇത്.

എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സിംഗർ സിത് ശ്രീറാം പാടിയിരിക്കുന്ന, സിത് ശ്രീറാമിന്റെ കൂടെ സവായി ഭട്ടും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. ഈ പാട്ടിന്റെ ലിറിക്സ് ഇസ് പെൻഡ് ബൈ മോഹൻ രാജൻ ആൻഡ് സുശാന്ത് സുധാകരൻ. പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് അങ്കിത് മേനോനാണ് കേട്ടോ. ഇതൊരു തമിഴ് പാട്ടാണെങ്കിലും ഇതില് ഹിന്ദി വോക്കൽസ് വരുന്നുണ്ട്. സോ ഹിന്ദി വോക്കൽസിന്റെ പോർഷനാണ് സവായി ഭട്ട് പാടിയിട്ടുള്ളത്. തമിഴ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് മോഹൻ രാജൻ സാറും ഹിന്ദി ലിറിക്സ് എഴുതിയിട്ടുള്ളത് സുശാന്ത് സുധാകരൻ സാറുമാണ് കേട്ടോ. രാമചന്ദ്ര കണ്ണൻ ഡിറക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയാണ് റാം ഇൻ ലീല എന്നുള്ളത്. സോ നമ്മളുടെയൊക്കെ ലൈഫിലെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണെ നോക്കി യാർ യാർ ഇവൾ എന്ന് വളരെ സ്നേഹത്തോടു കൂടി പാടാനൊക്കെ ഇനി പറ്റുന്നൊരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

with me RJ എലിക്കുട്ടി. അങ്ങനെ സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇരുന്ന് ഇന്നത്തെ മ്യൂസിക് മപ്പാല് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പാട്ടും കൂടി കേട്ടാണ് കേട്ടോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ഗട്ടാ ഗുസ്തി 2. ഈ ഒരു സിനിമയെ പറ്റി നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. ഘട്ടാഗുസ്തി എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മുടെ ഐശ്വര്യയും അതുപോലെ തന്നെ വിശാലും ചേർന്ന് അഭിനയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് ഘട്ടാഗുസ്തി 2. ഇതിലെ പാട്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഘട്ടാഗുസ്തി 2-ലെ ഹൗസ് ഹസ്ബൻഡ് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. സീൻ റോൾഡൻ ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. മോഹൻരാജ് സർ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് സത്യൻ മഹാലിംഗമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ദിസ് മൂവി ഈസ് ഡിറക്റ്റഡ് ബൈ ചെല്ല അയ്യാവു. ആൻഡ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഇഷാരി കെ ഗണേഷും വിഷ്ണു വിശാലും ആണ്. സോ ഐശ്വര്യ ലക്ഷ്മിയുടെയും വിഷ്ണു വിശാലിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഘട്ടാ ഗുസ്തി എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്നത്. സോ അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഘട്ടാ ഗുസ്തി 2-ലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സോ നമ്മള് ഹൗസ് ഹസ്ബൻഡ് എന്ന പാട്ട് കേൾക്കാനായിട്ട് പോവാണ് മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറയിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ജീവിതം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും വലിയൊരു പോരാട്ടമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റൊരാൾക്ക് അതൊരു വലിയ ഭാരമായി മാറാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ദേഷ്യം, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടം, അത് മറ്റൊരാളുടെ ഉള്ളിൽ എത്രത്തോളം വലിയ മുറിവാണുണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ കാരണം ഒരാളുടെയും സമാധാനം നഷ്ടപ്പെടരുത്, അവരുടെ സന്തോഷം കരുതുന്ന ഒരു കാരണമായി നമ്മൾ മാറരുത്. നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നത് അവർക്ക് ഒരാശ്വാസമാകാൻ വേണ്ടിയാകണം, അല്ലാതെ അവരുടെ ലൈഫ് ദുസ്സഹമാകാൻ വേണ്ടിയാക്കരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലപ്പോഴും മനുഷ്യരായി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുക എന്നത്. ഒരാൾ എന്ത് ചെയ്താലും അതിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട്. നീ ചെയ്തത് ശരിയല്ല, നിനക്കൊന്നിനും കഴിയില്ല, നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് തളർന്നു പോവും. ചിലരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ശ്വാസമുട്ടൽ അനുഭവപ്പെടാറില്ല. അത് അവരെപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി സംസാരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കേട്ട് ചിലർ സ്വന്തം ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നും, ചിലർക്ക് സ്വന്തം ലൈഫിനോട് തന്നെ വെറുപ്പ് തോന്നും. നമ്മൾ ഒരാളെ തിരുത്തുന്നത് സ്നേഹത്തോടെയാകണം, അല്ലാതെ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലാകരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ഏറ്റവും കൂടുതൽ വേണ്ടത് പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. എന്നാൽ പലപ്പോഴും അമിതമായ സ്നേഹം കൊണ്ടും പൊസസീവ്നെസ് കൊണ്ടും നമ്മൾ പങ്കാളിയെ വല്ലാതെ ശ്വാസം മുട്ടിക്കാറുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുകയും അവരെപ്പോഴും സംശയിക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധം അവർക്കൊരു ബാധ്യതയെ മാറും. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കാവൂ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ വലിയ സ്വാർത്ഥതയാണ്. സ്നേഹമെന്നത് ഒരാളെ ചേർത്ത് പിടിക്കാനുള്ളതാണ്, അല്ലാതെ അവരെ കെട്ടിയിടാനുള്ളതല്ല. നമ്മൾ കാരണം നമ്മുടെ പങ്കാളിക്ക് അവരുടെ ജീവിതം ഒരു ജയിലായി തോന്നരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. സൗഹൃദങ്ങൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ആശ്വാസങ്ങളിലൊന്നാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില സുഹൃത്തുക്കൾ നമുക്ക് വലിയ സങ്കടങ്ങൾ തരാറില്ല. ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ നമ്മളെ വിശ്വസിച്ച് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞ് ചിരിക്കുന്നവരുണ്ട്. അതുപോലെ കൂട്ടത്തിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തുകയും അവരുടെ കുറവുകളെ കളിയാക്കുകയും ചെയ്യുന്നത് ചിലർക്കെങ്കിലും വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയരുത്. നമ്മൾ കാരണം ഒരു സുഹൃത്തിനും താൻ ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നലുണ്ടാക്കരുത്. സൗഹൃദം എപ്പോഴും ഒരു വസന്തം പോലെ മനോഹരമായിരിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും പഠിക്കുന്നിടത്തായാലും പലതരം ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ വെറുതെ ഒരാളുടെ അവസരങ്ങൾ ഇല്ലാതാക്കാനും അവരെ അപമാനിക്കാനും ശ്രമിക്കുന്നവരുണ്ട്. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോട് അനാവശ്യമായ മത്സരബുദ്ധി കാണിച്ച് അവരുടെ സമാധാനം കെടുത്തുന്നത് ഒരുതരം ക്രൂരതയാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ തന്നെ ചിലർക്ക് വലിയ ടെൻഷനായിരിക്കും. കാരണം അവിടെ ചെന്നാൽ കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾ തന്നെ. നമ്മൾ കാരണം ഒരാൾക്കും അവരുടെ അന്നമുട്ടുന്ന അവസ്ഥ വരുത്തരുത്. അവരും സങ്കടങ്ങളുള്ളവരാണെന്നും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ കൊതിക്കുന്നവരാണെന്നും നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ഓർക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നുപോയ മാഷെ?
1: അവനോട് ചോദിക്ക്.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന്. മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന്. പോവാം
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓരോ മനുഷ്യനും പുറമെ ചിരിച്ചു നടക്കുമ്പോഴും ഉള്ളിൽ വലിയ യുദ്ധങ്ങൾ ഫേസ് ചെയ്തവരായിരിക്കും. കടബാധ്യതകൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ ദിവസവും കാണുന്ന പല മനുഷ്യരും. അതൊന്നും നമ്മളോടവർ പറഞ്ഞുവെന്ന് വരില്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ വീണ്ടും ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവരെ നോവിക്കുന്ന എന്തെങ്കിലും പറയുമ്പോഴോ ആയിരിക്കും അവർ പൂർണ്ണമായും

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് വളരെ കുറഞ്ഞ കാലമാണ്. അതിനിടയിൽ എന്തിനാണ് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നത്? നമ്മൾ കാരണം ഒരാളുടെ മുഖത്ത് ഒരു ചിരി വിടരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ പോയി കഴിഞ്ഞാലും ആളുകൾ നമ്മളെ ഓർക്കുന്നത് നമ്മുടെ സ്നേഹവും കരുതലും കൊണ്ടായിരിക്കണം, അല്ലാതെ നമ്മൾ കൊടുത്ത വേദനകൾ കൊണ്ടായിരിക്കരുത്. ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, ആശ്വസിപ്പിക്കുക, ഒരൽപ്പം സ്നേഹം കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകട്ടെ. നമ്മൾ കാരണം ഒരാൾക്കും ഈ ജീവിതം മടുക്കാതിരിക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംഗീതം അനന്തസാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.